ആടുകൾക്ക് ഇടയനെ വലിയ ഇഷ്ടമായിരുന്നു. എന്നും അവയ്ക്ക് പുല്ലും വെള്ളവും കൊടുക്കും. ദിവസവും പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഒരു ചെന്നായ പോലും അവരുടെ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടില്ല. ഏത് സമയവും ഇടയന്റെ കണ്ണ് അവയുടെ മേലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആടുകളെല്ലാം തന്നെ ഞെട്ടിപ്പോയി. ഇടയൻ അവയെല്ലാം ആർവുകാരന് വിറ്റു. അമ്പ് കൊള്ളുമ്പോഴല്ല മുറിവേൽക്കുന്നത്, വില്ല് കുലച്ചവനെ കാണുമ്പോഴാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 15, കൊല്ലവർഷം 1201 ആണ്, മിഥുനം 31, ബുധനാഴ്ച. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. യുവതി യുവാക്കൾക്ക് മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിനും സംരംഭകത്വത്തിനുമായി ആവശ്യമായ പുതിയ നൈപുണ്യങ്ങളും കഴിവുകളും നേടിക്കൊടുക്കുന്നതിന്റെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 2014 യുവൻ ആണ് ഇതിന് തുടക്കം കുറിച്ചത്. മാറുന്ന സാങ്കേതിക വിദ്യകൾക്കും കാലഘട്ടത്തിനും അനുസരിച്ചുള്ള തൊഴിൽ നൈപുണ്യങ്ങൾ സ്വായത്തമാക്കുന്നത് വഴി തൊഴിലില്ലായ്മ കുറയ്ക്കാനും മികച്ചൊരു ഭാവി കെട്ടിപ്പടുക്കാനും യുവതലമുറയെ പ്രാപ്തരാക്കാൻ ഈ ദിനാചരണം പ്രചോദനമാകുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ப்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாயிட்டதாய் ஒரு மனோகரமாய പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് வேற ആരുമല്ല ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ തേർഡ് വീക്കിൽ 15-ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ബുധനാഴ്ച കൂടിയാണ്. ഈ ഒരു വീക്കിൽ തന്നെ മിഡിൽ ഓഫ് ദി ഡേ എന്ന് വേണമെങ്കിൽ പറയാല്ലേ, ആ ഒരു മിഡിൽ ഡേയിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു ബുധനാഴ്ച ദിവസത്തെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് മോർണിംഗ് മോജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയാൽ തന്നെയും പ്രകൃതി വളരെ മനോഹരമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കൊട്ടാരക്കര ഏരിയയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ 10 മണി വരെ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: മോർണിംഗ് ഓജോ.
1: ഈ സ്വപ്നം കാണാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മളൊക്കെ നല്ല സ്വപ്നം കാണണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങാനായിട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഒരു ലോജിക്കും ഇല്ലാത്ത പൊട്ട സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഞാനും അത്തരത്തിലുള്ള ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ അതിന് പിന്നിൽ ആ നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ചില മനഃശാസ്ത്രങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നൊന്ന് കേട്ടു നോക്കിയാലോ. അതായത് ചില സമയങ്ങളിൽ നമ്മൾ സ്വപ്നത്തിൽ ഉറക്കത്തിൽ ആഴങ്ങളിലേക്ക് വീണു പോകുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ, നമ്മൾ വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് പെട്ടെന്ന് കാല് തന്നെ വീഴുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആക്ച്വലി ഈ ഒരു സ്വപ്നത്തിന് പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുമ്പോൾ കാണുന്ന ഈ ഒരു സ്വപ്നം പരാജയപ്പെടുമോ എന്നുള്ള ഒരു പേടിയെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇനി ചിലപ്പോൾ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലേ. അതായത് അതിന് പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അകന്നു പോയവരോടുള്ള അതിയായ സ്നേഹവും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലും ഒക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു സയൻസ്. അതുമാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും നമ്മളെ പിന്തുടരുന്നത് പോലെയുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. ആക്ച്വലി അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നത്. ഇനി ആകാശത്ത് പറന്ന് നടക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു ശുഭസൂചനയായിട്ടോ. അതായത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതിൻ്റെയും നമ്മുടെ ജീവിതം കൈപ്പിടിയിലാകുന്നതിൻ്റെയും ഒരു സൂചനയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആകാശത്ത് പറന്ന് നടക്കുന്ന സ്വപ്നം കാണുന്ന ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് സന്തോഷത്തോടെ പോസിറ്റീവോടെ ഇരുന്നോളൂ, സമാധാനിക്കാനായിട്ടുള്ള ഒരു വകയുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ നമ്മൾ ഈ പല്ല് കൊഴിയുന്നത് പോലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാകും ഉറക്കത്തിൽ. ആക്ച്വലി ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, കടുത്ത മാനസിക പ്രശ്നങ്ങളും ഈ ആത്മവിശ്വാസക്കുറവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി പഠിക്കാതെ പരീക്ഷ എഴുതുന്നു എന്നുള്ളൊരു പേടി, എനിക്ക് തോന്നുന്നു എക്സാം അടുക്കുന്ന സമയത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും കാണാറുള്ള ഒരു സ്വപ്നമായിരിക്കാം ഈ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കാതെ പോയി എഴുതുന്ന ഒരു സിറ്റുവേഷൻ. അതായത് വർഷങ്ങളായിട്ട് പഠിത്തം കഴിഞ്ഞവർ വരെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്താന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സ്വപ്നം നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ഭയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സ്വപ്നത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അതിന് പിന്നിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ളവർ ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ലൈഫ് സിറ്റുവേഷനൊക്കെ ആയിട്ട് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്, ഏകദേശം നമ്മുടെ സ്വപ്നം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞതാ 17 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രോ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: കേൾക്കാൻ മറക്കല്ലേ.

0: 2019 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനി ഉണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ യുകെയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2nd വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 ബില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
3: പശ്ചിമേഷ്യ മേ ജോ ഭീ ഗതിവിധിയാ ചൽ റഹി ഹൈ ഉസ് പർ ഹം ലഗാതാർ നസർ റഖേ ഹുവേ ഹൈ. ഹമാരാ മാൻനാ ഹൈ കി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കേ റാസ്തേ സുരക്ഷിത് ഓർ ആസാദ് നൗ പരിവഹൻ ഓർ വ്യാപാർ കേ പക്ഷ് ജിസ്കാ ഹം ഹമേഷാ സേ ബാത് കർതേ റഹേ ഹൈ ഇസ്സേ യഹ് സുനിശ്ചിത് കിയാ ജാ സക്താ ഹൈ കി ലോഗോ കാ ആർഥിക് സുരക്ഷാ, ഉൻകേ ഊർജാ കാ സുരക്ഷാ പൂരേ ദുനിയാ മേ, സിർഫ് ഭാരത് മേ നഹീ പൂരേ ദുനിയാ മേ ഉസ് പേ ആധാരിത് ഹൈ.
1: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ 8th ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ 8th ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ BLO മാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. എസി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി, കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രം എഴുതാൻ വേണ്ടിയാണ്.
1: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. രണ്ടാം മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാൻ തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. റാവലക്കോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച 2 ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉത്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഭോജോ.
2: അങ്ങനെ കാത്തു കാത്തിരുന്ന് ബഹിരാകാശത്ത് നമ്മുടെ കേരളത്തിന്റെ ഗൃഹപ്രവേശനം നടന്നിരിക്കുകയാണ് കേട്ടോ. സാമ്രാജ്യങ്ങളുടെ തേരോട്ടം കണ്ട ഖസക് പുൽമേടുകൾ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആ ഒരു കാഴ്ചയ്ക്കും ഇന്നലെ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ബഹിരാകാശത്തേക്ക് ആദ്യ മലയാളി സഞ്ചാരി അനിൽ മേനോനുമായിട്ട് കുതിച്ചുയർന്ന സോയിസ് റോക്കറ്റ്. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ ആക്ച്വലി മനുഷ്യരുമായിട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തേക്ക് പറക്കുന്ന റോക്കറ്റുകൾ അത്ര അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയല്ല. പക്ഷേ ഇന്നലത്തെ കാഴ്ച നമ്മൾ കേരളീയരെ സംബന്ധിച്ച് കുറച്ച് അപൂർവമായിരുന്നു, അതുപോലെ തന്നെ ഹൃദ്യവുമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാല്ലേ. നാസ സഞ്ചാരിയായ യു എസ് സ്പേസ് ഫോഴ്സ് കേണൽ ആയിട്ടുള്ള ഡോക്ടർ അനിൽ മേനോൻ, റഷ്യൻ സഞ്ചാരികളായ പ്യോത്തർ ഡുബ്രോവ്, അന്നാ കിക്കിന എന്നിവരെ വഹിച്ചിട്ടുള്ള പ്രോഗ്രസ് പേടകവുമായിട്ട് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപിച്ചത്, റോക്കറ്റ് വിക്ഷേപിച്ചത് കേട്ടോ. അപ്പോൾ ഭൂമിയെ 2 തവണ വലം വെച്ച ശേഷം പേടകം ഉയരങ്ങൾ താണ്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഈ ഒരു പേടക നിലയത്തിൽ റഷ്യൻ മൊഡ്യൂളായിട്ടുള്ള പ്രീച്ചലിൻ്റെ കവാടവുമായിട്ട് ഡോക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിലെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 7 ബഹിരാകാശ ശാസ്ത്രജ്ഞരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി 8 മാസം ഇവിടെയായിരിക്കും അനിലിൻ്റെയും വീട്. എക്സ്പെഡിഷൻ 74 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷം. ഒപ്പം ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിലും പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഒരേ സമയം ഡോക്ടറും എഞ്ചിനീയറുമായ അനിലിൻ്റെ കണ്ടെത്തലുകൾ ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് നമ്മുടെ നാസയുടെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ബഹിരാകാശത്തേക്ക് എത്തുന്ന ആദ്യ മലയാളി സഞ്ചാരി എന്നുള്ള ആ ഒരു പേര് അനിൽ മേനോൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി പോകെ പോകെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്കും കാത്തിരിക്കാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം തന്നെയായിരുന്നു അദ്ദേഹം ആ ഒരു ബഹിരാകാശ യാത്രയ്ക്കായിട്ട് പേടകത്തിൽ ഇരുന്നുകൊണ്ടുള്ള ഫോട്ടോയൊക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. നിമിഷ നേരം കൊണ്ടാണ് ലൈക്സുകളും അതുപോലെ ഷെയറുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി പോകെ പോകെ പുതിയ പുതിയ നല്ല നല്ല അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്കും കാത്തിരിക്കാം അല്ലേ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ഇന്ന് കൂടി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടുള്ള നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ പങ്കെടുത്തവർക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ സി ഇ ടി സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ റാങ്ക് പട്ടിക നാളെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പരാതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻസ് അറ്റ് സി യു കേരള ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ഇമെയിലിൽ അറിയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വരുന്ന 17 അന്തിമ പട്ടിക റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ആദ്യഘട്ട പ്രവേശനം നടക്കുന്നതായിരിക്കും കേട്ടോ. 27-നായിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 0467-223-09-4-67 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0467-223-09-4-67 എന്നതാണ് നമ്പർ. അപ്പോൾ അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു അസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. സർക്കാർ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിൻ്റെ രണ്ടാംഘട്ട അലോട്ട്മെൻ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. 15 മുതൽ, അതായത് ഇന്ന് മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജുകളിൽ സർട്ടിഫിക്കറ്റുമായിട്ട് നേരിട്ട് ഹാജരായിട്ട് പ്രവേശനം നേടണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. LLB പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി പറയാനുണ്ട്. അതായത് സംയോജിത പഞ്ചവത്സര LLB ത്രിവത്സര LLB പ്രവേശനത്തിനുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരാതിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ CEE@kerala.gov.in എന്ന ഇമെയിലിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കകം പരാതി നൽകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇമെയിൽ ഒരിക്കൽ കൂടി പറയാം, CEE@kerala.gov.in എന്നതാണ് ഇമെയിൽ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ini vedana maati vekkenda pariharam kandathu. July 18 ne Christiraj Hospitalil Saujanya Mega Astiroga Medical Camp. Prashastha Orthopedic Surgeon Dr. Vinish SR ne nethrutvathil nadakkunna ee campil Saujanya consultationum aadi 100 perku 2500 rupaya vila verunna BMD scanning saujanyavum. Seat urappakkan ippol thanne vilikku 8921466026. Christiraj Hospital, Kottarakara.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

യെസ്, അങ്ങനെ മൈ ബോസ് എന്ന മൂവിയിലെ ഒരു അടിപൊളി സോങ് കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മോർണിംഗ് മോജോയിലൂടെ ഈ ഒരു വിഷിംഗ് സെഗ്മെന്റിലൂടെ ഇനി വിഷസുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വിഷസൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900 0474219909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിഷസ് അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസിറയ്ക്കാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് തേടിപ്പോയി നേടുന്ന സ്നേഹം ക്ഷണികമാണ്, എന്നാൽ നമ്മെ തേടി ഇങ്ങോട്ട് വരുന്ന സ്നേഹം സ്ഥായിയും. തേടിപ്പോയ സൗഹൃദം വഴി കടന്നു വന്ന വ്യക്തിക്ക് വർഷങ്ങളായി കൂടെയുണ്ടായിട്ട് പോലും ഒരു കണിക പോലും നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ബന്ധം കംപ്ലീറ്റ് ആയിട്ടും പരാജയമാണ്. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു നല്ല മെസ്സേജ് തന്നെയാണ് ഈ കഥ രാവിലെ തന്നെ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചാൽ നാസിരിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, എൻ്റെ പേര് അനുഷാദ്, ഞാൻ ജോലി ചെയ്യുന്നത് വിളക്കുപാറ സ്കൂളിലാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അശ്രയ എഫ് എമ്മിൻ്റെ ഒരു വിഷ് പറയാമോ എന്ന് പറഞ്ഞിട്ടാണ് അനുഷാദ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനുഷാദിന് നമ്മുടെ അശ്രയ എഫ് എം 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് നാൾ നല്ല നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കട്ടെ. നല്ല മൊമെൻസുകൾ മേക്കാനായിട്ട് സാധിക്കട്ടെ. ഉയരങ്ങൾ എത്താനായിട്ട് സാധിക്കട്ടെ. ഇതുപോലെ ഒരുപാട് ബർത്ത്ഡേയ്സ് സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി വിഷയിക്കുകയാണ്. ഒരിക്കൽ കൂടി അനുഷാദിന് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ്, ഫ്രം അയ്യക്കോടം. നമ്മുടെ ആത്മാവിൽ ഒളിപ്പിച്ചു വെച്ച പ്രതീക്ഷയുടെ നാവുകളാണ് സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ശൂന്യമാണ്. സ്വപ്നങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവരക്തമാണ്. സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ചിറകറ്റ പക്ഷിയെപ്പോലെയാണ്. മഹത്തായ സ്വപ്നങ്ങളുള്ള വ്യക്തി ഭൂമിയിലെ ഏറ്റവും സമ്പന്നനേക്കാൾ ശക്തനാണ്. മഹാന്മാരായ എല്ലാ മനുഷ്യരും സ്വപ്നജീവികളാണ്. ഏത് സാഹചര്യത്തിലും നമ്മുടെ സ്വപ്നങ്ങൾ വാടാനും നശിക്കാനും പാടില്ല. മഹത്തായ രീതിയിൽ ജീവിതം കൈവരിച്ച കഥകളെല്ലാം ഒരു സ്വപ്നത്തോടുകൂടി ആരംഭിക്കുന്നു. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് സുലൈക്കയാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച സുലൈക്കും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും കോട്ട്സുകളൊക്കെ, പോസിറ്റീവായിട്ടുള്ള കോട്ട്സുകളൊക്കെ നമുക്ക് മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വസികളൊക്കെ അറിയിക്കാനുള്ള സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 9 മണി വരെ സമയമുണ്ട്. ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-291-9090 0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649-9090 എന്ന നമ്പറിലേക്ക്. നമുക്ക് നല്ല വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവണ്ണൂരിൽ നിന്നും പി വി മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. ഓർമ്മിക്കുന്നവനല്ല, ഓർമ്മിപ്പിക്കുന്നവരാണ് ശരിക്കും സ്നേഹിക്കുന്നവർ. മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, പിന്നെ മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് ഇക്ക അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. നല്ലൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരുപാട് മനസ്സുകളിൽ നമ്മളുണ്ടാകും. ഗുഡ് മോർണിംഗ്, ബി എ ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നല്ല മനസ്സുള്ള ആൾക്കാരെ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ആൾക്കാർ ഓർമ്മിക്കുക. വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആ ഒരു ലെവലിൽ ചിലപ്പോൾ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ ഓർക്കത്ത് പോലും ഉണ്ടാകത്തില്ലല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഞാൻ പാരിപ്പള്ളിയിൽ നിന്നും ജയകൃഷ്ണയാണ്. ഇന്ന് എൻ്റെ ഷൈജി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ചേച്ചിക്കും ഹസ്ബൻഡ് ജയൻ ചേട്ടനും ആനിവേഴ്സറി വിഷ് പറയാമോ എന്ന് പറഞ്ഞിട്ടാണ് ജയകൃഷ്ണ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഷൈജി ചേച്ചിക്കും ഒപ്പം തന്നെ ഹസ്ബൻഡ് ജയൻ ചേട്ടനും നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഒരുമിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മെസ്സേജ് അയച്ച ജയകൃഷ്ണയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ മെസ്സേജിലൂടെ അറിയിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ശസ്ത്രാദികൾ കാചാര്യ ദ്രോണ മന്ത്രതന്ത്രാദികൾ കഥികാരി ദ്രോണ നരസിംഹ ഗർജന കടലായ

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മൗജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ മോർണിംഗ് മൗജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ വിഷിംഗ് സെഗ്മെൻറ്റും വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ഏകദേശമായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി വിഷസ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഓരോ പുതിയ പുലരിയും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവടുകൂടി അടുക്കാനുള്ള അവസരമാണ്. മനസ്സെപ്പോഴും പോസിറ്റീവായി വെക്കുക. വിജയം തനിയെ നമ്മെ തേടിയെത്തും. ഒത്തിരി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് അബേൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും നല്ലൊരു അട്ടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജിജി കൃഷ്ണസൂര്യയാണ്. കള്ളം കൊണ്ട് വളർന്നവർ പുല്ലിനെ പോലെയാണ്, എത്ര വേഗത്തിൽ വളരുന്നുവോ അത്രയും വേഗത്തിൽ കരിഞ്ഞു പോകും. സത്യം കൊണ്ട് വളർന്നവർ പേരാൽ മരം പോലെയാണ്, വളരുന്നത് സാവധാനത്തിലാണെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അവരുടെ മൂല്യം അളവറ്റതായിരിക്കും. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച ജിജി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ഗീതശേഷിയാണ്. ഹായ് അനുക്കുട്ടി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഗീതശേഷി, സുഖമാണോ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഗീതശേഷി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗീതശേഷിക്കും നല്ലൊരു അടിപൊളി ബുധനാഴ്ചയായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ടീച്ചറിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്നിനേക്കാളും മനോഹരമല്ല, നമുക്കേതാണോ പ്രിയപ്പെട്ടത് അത് കൂടുതൽ ഭംഗിയായി തോന്നുന്നു എന്ന് മാത്രം. ശുഭദിനം. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് ഭംഗി കൂടുതലായിട്ട് തോന്നുമല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആർക്കാണോ നല്ലത് ചെയ്യുന്നത് അവർ തന്നെ ശത്രുവായി മാറും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നല്ലത് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി, അവർക്കൊക്കെ നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞത് എത്ര അർത്ഥവത്താണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആളുകളെ നോക്കിയും കണ്ടും ഒക്കെ നല്ലത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് വെച്ച മണികണ്ഠൻ ചേട്ടനും ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസാ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
5: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
6: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
8: Glorious foods. Enjoy glorious experience. Idakkad, Kollam.

0: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായിട്ടുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീഷിപ്പിന് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരുദധാരികൾക്കാണ് ഇതിനായിട്ടുള്ള ഒരു അവസരം വന്നിരിക്കുന്നത്. ആകെ 750 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ 33 ഒഴിവുകളും നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ ഒരു വർഷമാണ് പരിശീലനം വരിക. തിരഞ്ഞെടുപ്പിനായിട്ടുള്ള ഓൺലൈൻ പരീക്ഷ 2nd August നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 12, SC വിഭാഗത്തിന് 5, OBC 15, EWS 1 എന്നിങ്ങനെയാണ് കേരളത്തിലെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ അപ്രന്റീഷിപ്പിനുള്ള NATS NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ മുൻപ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉൾപ്പെടെ എവിടെയെങ്കിലും അപ്രന്റീഷിപ്പ് ചെയ്തവരോ അല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്നവരോ ഇതിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പരിശീലനം നേടിയവരും ഇതിൽ അപേക്ഷിക്കാനായിട്ട് അർഹരല്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് www.bfsisse.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.bfsisse.com എന്നുള്ളതാണ് വെബ്സൈറ്റ്. അവസാന തീയതി വരുന്നത് July 20 എന്നുള്ളൊരു കാര്യവും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Nallara Joli Swapnamano Engil Neda Mikacha Career 10th Plus 2 Degree Kazhinjavarkku Nursing Assistant Hospital Administration Human Resource Management Digital Marketing Executive Professional Accounting Front Office Management Cosmetology Thudangiya Short Term Coursesukal Revox Professional Academy Rafa Aroma Hospital Kottarakara
0: Ashraya നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
3: മോർണിംഗ് മോജോ.
4: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഒരു സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. പിന്നെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന സ്ഥാപന തലത്തിൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് 15 അപ്പോൾ ഡേറ്റ് മറക്കാതിരിക്കാം. ഈ ഒരു സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, അത് നോട്ട് ചെയ്തോളൂ. 0474279499 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474279499 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur. Aljo, vilakkuravinte vismayam.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് മോജോ.
8: Once again, welcome back to Morning Mojo with me, RJ Anusha. ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലം അരമത്തുമഠം ടു ഓച്ചിറ റോഡിൽ കല്യാണിശ്ശേരിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപവും അതുപോലെ തന്നെ നയാര പെട്രോൾ പമ്പിന് സമീപവും ക്രോസ് ഡ്രെയിനേജ് പ്രവൃത്തികൾ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് മുതൽ അടുത്ത മാസം ഓഗസ്റ്റ് 20 വരെ ഈ പാതയിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലബ്ബിൽ ഇപ്പോൾ സമയം കൃത്യം 9:53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. രാവിലെ 7 തൊട്ടേ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി വെനസ്ഡേ ആയിരിക്കട്ടെ എന്ന് വിഷയത് കൊണ്ട് തന്നെ ഞാനെന്താ പതിയെ സ്കൂട്ടാവുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ 1T വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ റേഡിയോ 1T എന്ന് പറയുന്നത് നമ്മുടെ ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും റേഡിയോ 1Tയുമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഒരുപാട് മനുഷ്യരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ്. അപ്പോഴേ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, കൊല്ലംകാരെ പറ്റിയുള്ള ചർച്ചകളാണ് എല്ലായിടത്തും. അതുമാത്രം നല്ല അല്ലാട്ടോ പറയുന്നത്, ലേസിനടി, സലാഡിനടി, ബീഫ് ഫ്രൈക്കടി, ഐസ്ക്രീമിനടി, ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ മന്ദയുടെ പേര് പറഞ്ഞ അടി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, ഇതൊന്നും നേരിട്ട് കണ്ടുള്ള അറിവ് എനിക്കില്ലാട്ടോ. ആൻഡ് നമ്മൾ കൊല്ലംകാർ ഭയങ്കര വയലൻസ് നിറഞ്ഞ ആൾക്കാരാണെന്നാണ് പൊതുവെയുള്ള പറച്ചില്. അപ്പൊ എന്തായാലും എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല, കൊല്ലംകാർ നല്ല മനുഷ്യരൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും മറ്റുള്ളവർക്കും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് കേട്ടാലോ. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും

0: ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946977111.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: പ്രകാശ് എന്ന.
0: പ്രകാശ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് അടുത്തല്ല, ഞാൻ തിരുവനന്തപുരത്താണ്.
0: ട്രിവാൻഡ്രം സ്വദേശിയാണ്?
1: പൂവാറാണ്.
0: പൂവാറാണ്, ഓക്കെ. പൂവാറ എവിടെ വരും?
1: പൂവാറിന് നമ്മള് പരണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിൽ ആർക്കുണ്ട്?
1: വീട്ടില് അച്ഛനും അമ്മ അനിയനുണ്ട്, പിന്നെ വൈഫ്, കുട്ടികളൊക്കെ ഉണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോൻ നയൻത്തിൽ പഠിക്കുന്ന.
0: ഓക്കെ ശരി. അപ്പോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ആ കുഴപ്പമില്ല.
0: ശരി, എന്താ ചെയ്യുന്നത്?
1: ഞാൻ ബിസിനസ്സാണ്, ചോക്ലേറ്റിന്റെ.
0: ചോക്ലേറ്റിന്റെ ബിസിനസ് ആണ്, ഓക്കെ. എന്റർപ്രണർ ആണ് അപ്പോ.
1: ആ അതെ.
0: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
1: ആ കുഴപ്പമില്ല, പോകുന്നുണ്ട്.
0: അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കാൻ വന്നൊരു വിഷയം, ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും തുറന്നു നോക്കിയാണല്ലോ, എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ ജില്ലകൾക്ക് ഒരു അധിക്ഷേപം ഉണ്ടല്ലോ എപ്പോഴും, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊക്കെ എന്നാണ് എപ്പോഴും ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് ആൾക്കാർ ട്രോളാറുണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്തെ പറയുകയാണെങ്കിൽ എപ്പോഴും അടിയിടി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ലേസിന്റെ പ്രശ്നം, ഐസ്ക്രീമിന്റെ പ്രശ്നം, ഇപ്പൊ ഇത് ഇവിടെ കരുനാഗപ്പള്ളിയിലെ മന്തിക്ക് പ്രശ്നം, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ, കൊല്ലക്കാർ ചേട്ടൻ ഫീൽ ചെയ്യുന്നത് എന്താ? കൊല്ലക്കാർ അത്ര പ്രശ്നക്കാരാണോ?
1: അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. ഞാൻ കൊല്ലത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ തൊടുപുഴയാണ് എൻ്റെ ബിസിനസ് ഒക്കെ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാനിവിടെ ഇങ്ങനെ അമ്പലത്തിൽ കൊട്ടാരക്കര അമ്പലം പ്രധാനമായതുകൊണ്ട് ഞാനിവിടെ കയറിയിട്ട് പോകാറുണ്ട്. ഇങ്ങനെയാണ്, അല്ലാതെ ആൾക്കാരൊന്നും അങ്ങനെ ഒരു പ്രശ്നക്കാരൊന്നും അല്ല.
0: ഈ ന്യൂസിലേക്ക് കാണുമ്പോഴേ എന്തോ ഒരു ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്ന ഒരു ഫീലുണ്ടേ, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് ഭയങ്കര ഡൗട്ടാണ്, കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ അടി കിട്ടുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്.
1: അങ്ങനെയൊന്നുമില്ല, കൊല്ലത്ത് അങ്ങനെ വേറെ പ്രശ്നം എനിക്ക് ഫീൽ ആയിട്ടില്ല. ഞാൻ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ലല്ലോ.
0: കുറെ അധികം മീഡിയാസിന്റെ കളിയാണല്ലേ, എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് കാണിക്കുന്നതാണല്ലേ.
1: അതെ അതെ അതെ. മീഡിയാസ് അവര് ഒരു കവറേജിന് ഒരു ചെറിയ കേസ് കിട്ടുമ്പോഴത്തേക്കും അത് കാണുന്നു. അപ്പൊ അത് എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഒരെണ്ണം കിട്ടുമ്പോഴത്തേക്കും അത് കവറിങ് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്നാലും എന്താണ് ന്യൂസിലൊക്കെ എക്സാജറേറ്റ് പറയുന്നത് അവരുടെ റേറ്റിംഗിന് വേണ്ടിയാണ്. അപ്പം എവിടെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ വെച്ച് നോക്കി ആ ജില്ല മുഴുവന് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ഇന്ന് പരിചയപ്പെട്ടതിൽ. അപ്പൊ തൊടുപുഴയ്ക്കുള്ള യാത്രയാണോ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ പ്രകാശ് ചേട്ടൻ ആണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Sexy.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കയ്യിലൊരു സ്കിൽ ഉണ്ടെങ്കിൽ ലോകത്തെവിടെയും നമുക്ക് ജീവിക്കാം. പഠനം ഒരിക്കലും നിർത്തരുത്. പുതിയ കാലത്തിനൊപ്പം നമ്മുടെ സ്കില്ലുകളും അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ജൂലൈ 15 വേൾഡ് യൂത്ത് സ്കിൽ

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Natargupum. Appo nammal angare nammada Ganapathi ambalathinte thottarengilethi innu oru paadu nalla manushare ingane parichayappettondirikkayanu. Dei thottaduthu oru chetan undu. Chetane ennu parichayappedam. Cheta peru enganeyanu?
1: Ente peru Suresh ennanu.
0: Suresh eda veedu aduthenaano?
1: Veedu ividunnu oru 5 km.
0: Evideyanu?
1: Perungulam ennu paranju.
0: Perungulathaanu. Okay. Perungulathinte oru valiya prathegalallo. Aadithe nammada book gramam alle.
1: Pusthaka gramamaanu.
0: Pusthaka gramam alle.
1: Pusthaka gramamaanu. Adinte kaarthika samskaram valare ulla oru gramamaanu. ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഗ്രാമത്തിന്റെ അതിർത്തികളിൽ പുസ്തക കൂടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്.
0: ആരാണ് ഈ ഒരു ഇങ്ങനൊരു ഐഡിയ ആരാ കൊണ്ടുവന്നറിയോ?
1: അത് അവിടെ ഒരു ബാപ്പുജി സ്മാരക ഗ്രന്ഥശാലയുണ്ട്. അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരിൽ സ്ഥാപിച്ച ഒരു വളരെ പഴക്കമുള്ളൊരു ഗ്രന്ഥശാലയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തകർക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. ഇപ്പൊ ഗ്രാമത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ പുസ്തക കൂടുകൾ സ്ഥാപിച്ച് ആളുകളെ വായനയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നൊരാശയമാണ് ഒരു പ്രവർത്തിയുമാക്കിയത്. അത് ഒരുവിധം വിജയം കാണുകയും ചെയ്തു. പിന്നെ ഒട്ടനവധി നൂതനമായ പല പരിഷ്കാരങ്ങളും വായനശാല കേന്ദ്രീകരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്.
0: ഓക്കെ, ഞാൻ വായിച്ചറിഞ്ഞൊരു അറിവാണ് ആദ്യത്തെ പുസ്തക ഗ്രാമം എന്നൊരു ടൈറ്റിൽ നമ്മുടെ പെരുങ്കുളത്തിനുള്ള കാര്യം കേട്ടോ. ശരി, അപ്പോൾ ആ ഒരു വലിയ കാര്യത്തെ അഭിമാനിക്കാം അല്ലേ?
1: അഭിമാനിക്കാം. അത് നമ്മുടെ വിശ്വത സാഹിത്യകാരനായ എം ഡി വാസുദേവൻ നായരാണ് ആദ്യ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഔദ്യോഗിക പ്രഖ്യാപനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും നടത്തി. ഇങ്ങനെ പെരുങ്കുളം ഇന്ന് ഔദ്യോഗികമായിട്ട് പുസ്തക ഗ്രാമം എന്നുള്ള രീതിയിൽ PSC ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ സ്ഥാനം പിടിച്ചു കഴിയും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുമെന്ന് മറ്റൊരു വിഷയമാണ്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു വിഷയമാണ്, നമ്മുടെ ഈ കൊല്ലം ജില്ലക്കാർക്ക് എപ്പോഴും ഒരു അധിക്ഷേപമാണ്, കളിയാക്കലും ട്രോളും ഒക്കെയാണ് എപ്പോഴും നേരിടുന്നത്. ഈ കൊല്ലക്കാർ വലിയ പ്രശ്നക്കാരാണ്, വയലൻസ് ആണ്, അടി പ്രശ്നം, ഇടി, അങ്ങനെ നിരവധി ഒരുപാട് സംഭവങ്ങൾ ദിനംപ്രതി കേൾക്കുന്നുണ്ട്. അതിനെ വെച്ച് ട്രോൾ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊല്ലത്തെ ഇങ്ങനെ ആ ഒരു രീതി കാണുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ചേട്ടൻ അഭിപ്രായത്തിൽ കൊല്ലക്കാരത്ര പ്രശ്നക്കാരാണോ?
1: കൊല്ലക്കാരത്ര പ്രശ്നക്കാരല്ലെന്ന് മാത്രമല്ല, കൊല്ലം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖ നഗരമായിരുന്നു പണ്ട് കാലത്ത്. പിന്നെ അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ട് ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന സ്ഥലമാണ് കൊല്ലം. കൊല്ലത്തെ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ നിന്നും ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇത് അല്പം സ്വല്പം എന്തെങ്കിലും അല്ല മദ്യത്തിനോ മറ്റോ അടിമകളാവുന്ന ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഒരിതാണ് ജില്ലയുടെ പേരിനെ മൊത്തം പാഴാക്കുന്നത്. പക്ഷേ ജില്ലയുടെ പാരമ്പര്യം മഹത്തായ പാരമ്പര്യമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന കൊട്ടാരക്കരയാണ്, കഥകളി പിറന്ന മണ്ണാണ് കൊട്ടാരക്കര, മഹാഗണപതിയുടെ നാടാണ്, ഉണ്ണിയപ്പത്തിൻ്റെ പ്രസിദ്ധിയ നാടാണ്, പിന്നെ തൊട്ടടുത്ത് ജടയമംഗലമായാലും പുനലൂരായാലും എല്ലാം സാംസ്കാരികപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ പേര് ചെയ്യുന്നതിന് ഒരു ജില്ല മൊത്തം പേര് കേൾക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊരു തെറ്റായ സന്ദേശമാണ്. കൊല്ലം ജില്ല ഏറ്റവും നല്ല ജില്ലയാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിൽ പറയാൻ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നുണ്ട്, നടക്കുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കൊല്ലം ജില്ലക്കാർ മുഴുവൻ അങ്ങനെയാണെന്ന് പറയാനും സാധിക്കില്ല. അപ്പൊ എന്തായാലും ഞാനത് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം ഇത് പരിചയപ്പെട്ടതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് പെരുങ്കുളം സ്വദേശിയായ സുരേഷ് ഏട്ടനാണ് കേട്ടോ. ദീപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460626. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് സജി ജേക്കബ്.
0: സജി ചേട്ടാ, വീടടുത്ത് തന്നെയാണോ?
1: വീട് മൈലത്താണ്.
0: മൈലത്താണ്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, വൈഫ് ഗൾഫിലാണ്.
0: ജീവിതമൊക്കെ എങ്ങനെ ഹാപ്പി ആയിട്ട് പോകും?
1: കുഴപ്പമില്ല.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഷെഫാണ്. ഇനിയിപ്പോ ഞാൻ സ്വന്തമായിട്ട് കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യുന്നു.
0: ഷെഫാണ്, ഓക്കെ. ഒരു നളനാണോ?
1: നളൻ, അതെ അതെ.
0: ശരി ശരി. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി കുഴപ്പമില്ല. ഇന്നും ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് വന്നതാണ്.
0: സ്വന്തമായിട്ട് കാറ്ററിംഗ് ആണോ?
1: സ്വന്തമായിട്ട് കാറ്ററിംഗ്.
0: സ്വന്തം ബിസിനസ്സാണ്?
1: സ്വന്തം ബിസിനസ്സാണ്.
0: ഓക്കെ, ശരി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാചക രംഗത്തേക്ക് ഇറങ്ങിയത്?
1: പാചക രംഗം, ഞാൻ ഐ ടി KSRTC ജോലി ചെയ്തതാണ്. കുറെ നാളൊക്കെ ഇതാവുമ്പോ നമുക്ക് വെയിലും മഴയൊന്നും ഇല്ല, കൊള്ളണ്ട. മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് പണിയുണ്ട്. ഏത് നാട്ടിൽ പോയാലും നമുക്ക് പാചകം അറിയാമെങ്കിൽ നമുക്ക് ജീവിക്കാം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ കണക്കുകൂട്ടിയപ്പോ പിന്നെ എനിക്കൊരു പാചകത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. കൊച്ചുനാള് മുതലേ എനിക്കൊരു പാചകത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫീൽഡ് തിരഞ്ഞെടുത്തു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ എന്താണ് മറ്റുള്ളവരെ വയറുനിറപ്പിച്ച് കഴിപ്പിച്ച് സന്തോഷിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ?
1: അതെ അതെ, തീർച്ചയായും.
0: ഈ കുക്കിംഗ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്.
1: അത് കൈപുണ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ.
0: അപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ചേട്ടനെ? ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കാനും ഒക്കെ.
1: ഞാന് വെറൈറ്റി ഒരു 4-5 ടൈപ്പ് ബിരിയാണി ചെയ്യും. എനിക്ക് നാടൻ ഫുഡ് തന്നെ ഇഷ്ടം. ബിരിയാണി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനെ റാവുത്തർ ബിരിയാണി, ഡിണ്ടുകൾ, തലപ്പാക്കട്ടി ബിരിയാണി, നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എറണാകുളത്തൊക്കെ കുറെ ഹോട്ടലിൽ ജോലി ചെയ്ത് അങ്ങനെ ഇതൊക്കെ വശമാക്കിയത്.
0: ഓക്കെ, ശരി. പേഴ്സണലി നാടൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടം?
1: അതെ അതെ, തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ എന്നാലും നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടടുക്കലെത്തി ഒരു ഷെഫായ നമ്മുടെ സജി ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ള റേഡിയോ 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഷെഫായ നമ്മുടെ സജി ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഞാൻ ഇന്ന് ചോദിക്കാൻ വന്നത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രോളിനുള്ള വകയാണ്. എല്ലാവരും ഈ ലേസിനടി, എന്താണ്, ഐസ്ക്രീമിനടി, മന്തിക്കടി, ഹോട്ടലിലടി, തെരുവിലടി, അങ്ങനെ എല്ലായിടത്തും വയലൻസ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ ഈ കൊല്ലക്കാർ ആക്ച്വലി

0: തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വടക്കൻ ജില്ലയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് സൗമ്യമായിട്ട്, പക്ഷെ അവരുടെ ഉള്ളില്, പക്ഷെ നമ്മളത് വെളിയിൽ കാണിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അവരുടെ ഉള്ളില് ഒരു വയലൻസ് ഉണ്ടെങ്കിൽ പോലും വെളിയിലെല്ലാവരും നല്ല സൗമ്യമായിട്ട് നമ്മുടെ ഇടപാടനൊക്കെ വടക്കൻ ജില്ലക്കാരൊക്കെ. ഞാൻ ഒരുപാട് ജില്ലകളിലും അതുപോലെ വേറെ സ്റ്റേറ്റുകളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നത് അവർ ആദ്യമൊക്കെ എല്ലാം സഹകരണത്തൊക്കെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പിന്നീട് അവരുടെ ഉള്ളില് എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മൾ കൊല്ലം ജില്ലക്കാർ അങ്ങനല്ല, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും, പെട്ടെന്ന് പ്രതികരിക്കും, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. പെട്ടെന്ന് വയലന്റ് ആവും, ദേഷ്യം കണ്ടാൽ വയലന്റ് ആവും, അങ്ങനെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു.
1: അപ്പം ചുരുക്കി പറഞ്ഞത് മനസ്സിൽ വെച്ച് നമ്മൾ പെരുമാറാൻ അറിയില്ല അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കരുതാപ്പള്ളിയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതൊക്കെ വെച്ചാണ് പറയുന്നത്. അപ്പൊ എന്തായാലും എല്ലാ ജില്ലകളിലും പ്രശ്നമുണ്ട്. പിന്നെ കൊല്ലം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 നമ്മൾ ഈ കുറ്റം പറഞ്ഞ കൊല്ലം ജില്ലക്കാര് കൊല്ലം ജില്ലക്കാരും ഉള്ളായിരുന്നു അല്ലേ? കേരളം മൊത്തം മുങ്ങി കിടന്ന സമയത്ത് രക്ഷ കൊടുത്താൽ അല്ലേ?
0: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. കൊല്ലത്തേരെ എടുത്തു പറയേണ്ടതാണ്, അതിന് നമ്മുടെ വോട്ടിംഗ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്,
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെയൊക്കെ അഭിപ്രായം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാലും പരിചയപ്പെടുത്തി സന്തോഷം കേട്ടോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിൽ തൊട്ടരികിലെത്തി മൈനസ് ദേശിയായ സജീഷേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ. പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സൂരജ്.
0: സൂരജ് ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്തല്ല, ഇവിടെ ചുറ്റുമല എന്ന് പറയും.
0: ചുറ്റുമല ഭരണിക്കാവ് ചുറ്റുമലയാണോ?
1: അതെ അതെ.
0: ശരി, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛനും അമ്മ അനിയനുണ്ട്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ആ ഉഷാറായിട്ട് പോകുന്നു.
0: എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പം പഠിപ്പിക്കാൻ പോകുന്നു.
0: അധ്യാപകനാണോ?
1: അധ്യാപനല്ല, കോച്ചിങ് സെന്ററിൽ.
0: കോച്ചിങ് സെന്റർ ആണ്. ഓക്കെ, അതൊരു അധ്യാപനമല്ലേ?
1: ആ അതെ.
0: ശരി, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: എന്ത് കോച്ചിങ് സെന്ററാ?
1: പി എസ് സി.
0: പി എസ് സി കോച്ചിങ് സെന്റർ ആണ്. ഓക്കെ, ശരി ശരി. അപ്പൊ ആ പി എസ് സി രംഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഞാൻ ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കൊല്ലത്തെ പറ്റിയുള്ള ചർച്ചകൾ. അല്ലെ, ന്യൂസിലായാലും സോഷ്യൽ മീഡിയ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് കൊല്ലം ജില്ലക്കാർ കുറച്ച് പ്രശ്നക്കാരാണ് എന്ന്. ആക്ച്വലി ഈ കൊല്ലം ജില്ലക്കാർ വലിയ പ്രശ്നക്കാരാണോ?
1: കൊല്ലം ജില്ലക്കാർ പ്രശ്നക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ച്, ഇപ്പൊ ന്യായം അല്ലാത്ത ഭാഗത്താകുമ്പോൾ അവർ പ്രതികരിക്കണമല്ലോ. അപ്പം ഇവരെ കൊല്ലംകാലായതുകൊണ്ട് കുറച്ച് ഹൈപ്പ് കയറ്റി വിടും. അതാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, പ്രതികരിച്ചു. അതാണ്, അവര് ഒന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ്, കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ കൊല്ലംകാരാണെന്നൊരു ലേബൽ ആയി കഴിഞ്ഞു, പിന്നെ ഒരു ഹൈപ്പ് കൊടുക്കും അവർക്ക് എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും. അത്രേ ഉള്ളൂ. അല്ലാതെ അവര് പല ആൾക്കാരും പലതരത്തിലുണ്ടല്ലോ. ആൾക്കാരുടെ സ്വഭാവം എല്ലായിടത്തും കാണും, പ്രശ്നമുള്ളവരും പ്രശ്നമില്ലാത്തവരും എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മൾ കൊല്ലക്കാരായതുകൊണ്ട് കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്, അത്യാവശ്യം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ലേബൽ കിട്ടിയിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പം ന്യൂസ് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് പേരെ ഇങ്ങനെ ട്രോളാണ് കൊല്ലം ജില്ല, പ്രത്യേകിച്ച് കമന്റ് സെക്ഷനിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലക്കാർ പ്രശ്നമാണ്, എവിടെ കണ്ടാലും ഓടിച്ചുവിട്ടോ എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലുള്ള ചർച്ച വേണ്ട, കാരണം എല്ലാ ജില്ലയിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൊല്ലം ജില്ല ആയതുകൊണ്ട് തന്നെ മീഡിയസിലൊക്കെ വരുമ്പോൾ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് ആ ഒരു ലേബൽ ഇട്ടെങ്കിൽ പറഞ്ഞ് റേറ്റിന് വേണ്ടി
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്താ, അതാണ് വാസ്തവം കേട്ടോ. അപ്പൊ എന്തായാലും കൊല്ലക്കാർ അത്ര പ്രശ്നക്കാരൊന്നും അല്ല, സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാൻ അറിയാവുന്ന നല്ല മനുഷ്യർ തന്നെയാണ് അല്ലേ?
1: ഉറപ്പായിട്ടും നല്ല മനുഷ്യർ, നല്ല മനസ്സുള്ളവരാണ്.
0: ഓക്കെ ശരി, അപ്പൊ എന്തായാലും ചോദിച്ചറിയാൻ വന്നതാണ്. ഇത് ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ചുറ്റുമുള്ള സ്വദേശിയായ സൂരജ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ട്.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: Yes, we are back on Radio Vandi with me, RJ Srishant, on Astraya FM 90, Nadiruppum, Nattarukuppum.
1: അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്കിതേ തൽക്കാലം ഇവിടുന്ന് കൊണ്ടുതിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമേ ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഫ് കഫി
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ചിലപ്പോ വാക്കുകൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയും. മനസ്സിലുള്ളത് മുഴുവൻ പറയണമെന്ന് വിചാരിച്ചു

നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0404-291-9090 0474-291-9090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490 90 9526690 90. ഇന്നത്തെ നമ്മുടെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിന്ദി ട്രാക്കിലൂടെയാണ്. പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വാക്കുകളേക്കാൾ എപ്പോഴും നല്ലത് മൗനമാണ്. ഒന്നും മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് മാത്രം ഹൃദയത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില പ്രണയ നിമിഷങ്ങളുണ്ട്. ആ ഒരു ഫീൽ ശരിക്കും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ഗാനമാണ് നമ്മൾ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്. ഗുലാം എന്ന സിനിമയ്ക്ക് വേണ്ടി കുമാർ സാനുവും അൽക്ക യാനിക്കും ചേർന്ന് പാടിയ അതിമനോഹരമായിട്ടുള്ളൊരു റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
0: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kundakkara, Adur Road, Kottarakkara.
6: Yasit Coffee.
7: Yasit Coffee.
6: Ivide ishtam pole vaattu.
7: Ishtam pole vaattu.
8: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
9: ഹലോ
8: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഇതാരാണ് സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
9: നല്ല വിശേഷം, മഴയൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു.
8: സുഖമായിട്ട് പോകുന്നു അല്ലേ. ഫുഡൊക്കെ കഴിക്കാറായോ?
9: ഇല്ല.
8: സമയമാകുന്നു അല്ലേ. വീട്ടിലെല്ലാരും എന്തെടുക്കാ? വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു അല്ലേ. ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
9: പഴയ പാട്ടോ നമ്മളെ വേണ്ടിയത്? ആത്മവിദ്യാലയം.
8: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
9: ഉണ്ട്, എന്റെ മക്കൾക്കും. പിന്നെ പഴയ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
8: പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി, ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. നമ്മുടെ കമ്മുക്കര പുരുഷോത്തമൻ പാടിയിട്ടുള്ള ആത്മവിദ്യാലയമേ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ സിന്ധു ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഴയ പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ഹായ് അനാമിക, എനിക്ക് ഇന്ദ്രജാലം മൂവിയിലെ ദിൽ ഹേ മേരാ ദിൽ ഹേ എന്ന് തുടങ്ങുന്ന സോങ് വെച്ചു തരുമോ? ആശ്രയ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഇന്ദ്രജാലം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ SPB പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. PB ശ്രീനിവാസന്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മണികണ്ഠൻ ചേട്ടന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ഇന്ദ്രജാലം എന്ന സിനിമയിലെ പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ്ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460626. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Kettidam paniyan ningalku endana ithra tension?
6: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
5: 37 varshathe pravarthi parijayamulla JM Architects nammude Kottarakara Koolavadilulla pol.
6: JM Architects, government approved ISO certified civil engineers and builders. Contact 944-771-7171.
0: Yasit Coffee.
7: Ivide ഇഷ്ടം പോലെ പാട്ട്.
8: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാൻ കേട്ടോ, ഉച്ച സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ പുലമൺ കൊട്ടാരക്കര ഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ സേഫായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
9: ഹലോ
8: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാണ്? ഷിബ ചേച്ചി, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? മൂന്നാമത്തെ വട്ടമാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഫുഡൊക്കെ കഴിച്ചോ? സമയമാകുന്നു അല്ലേ? ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ. ഓക്കെ, ആ ഒരു പാട്ടാണ് വേണ്ടത് അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാണ്? എന്തോ, അദ്ദേഹത്തിന്
9: വേണ്ടിയിട്ട്?
8: എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സുഖായിട്ടിരിക്കുന്നു ചേച്ചി, സുഖായിട്ടിരിക്കുന്നു. പറഞ്ഞേക്കാട്ടോ. എന്തോ? ഓക്കെ, ശ്രീശാന്തിനോട് പ്രത്യേകം പറഞ്ഞേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ഷീബ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പാദമുദ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ബഗീരാകാശത്തേക്ക് പോയിട്ടുള്ള അനിൽ മേനോൻ സാറിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രിയ, എൻ്റെ പേര് രാജീവ്, പനവേലി കണ്ണാങ്കോടാണ് എൻ്റെ വീട്. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും രാവണപ്രഭു എന്ന സിനിമയിലെ തകില് പുകില് എന്ന പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും രാജചേച്ചിയുടെ രാജചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. രാവണപ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാറും ലാലേട്ടനും രാധിക തിലകും ചേർന്ന് പാടിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ രാജചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.
10: ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കയ്യിലൊരു സ്കിൽ ഉണ്ടെങ്കിൽ ലോകത്തെവിടെയും നമുക്ക് ജീവിക്കാം. പഠനം ഒരിക്കലും നിർത്തരുത്. പുതിയ കാലത്തിനൊപ്പം നമ്മുടെ സ്കില്ലുകളും അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ജൂലൈ 15 വേൾഡ് യൂത്ത് സ്കിൽ ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്ത ആഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലിസലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:15 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും കാസറ്റ് കഫേയിലൂടെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം യാത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പുലമൺ കൊട്ടാരക്കര ഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അവിടെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. സോ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ഹായ് ആശ്രിയ, എനിക്ക് കന്മദ മൂവിയിലെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ എന്ന പാട്ട് വെച്ചു തരണേ. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. രേവതി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 1998 റിലീസായിട്ടുള്ള കന്മദം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രിയ, എൻ്റെ പേര് മഞ്ജു.

പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909 0474291909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം കന്മദം എന്ന സിനിമയിലെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishwasthathayude vegathiyumayi 5G Mobile Science Service Center. Ettum pudhiya model smartphoneukal, mikacha laptop mobile serviceukal, adum mattengum labhikkatha kuranja nirakkil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukke Theruvu.
3: Kettidam paniyan ningalkku endanu ithra tension?
4: Permit plan mudhal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara.
4: JM Architects, Government Approved, ISO Certified, Civil Engineers and Builders. Contact 944-771-7171.
5: Yasid Coffee.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: യെസ്, എങ്ങനെ കാസറ്റ് കഫി ആണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാം. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ,
7: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. കുറച്ചു നാളായല്ലോ സംസാരിച്ചിട്ട്.
8: ഓണമൊക്കെയാണ്,
7: അതിന്റെ തിരക്കാണോ?
8: പ്രോഗ്രാംസ്
7: ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലാണല്ലേ.
8: ഓക്കെ,
7: അപ്പൊ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനുമോൾ എന്ത് പറയുന്നു?
8: അനുമോള് സുഖമായിട്ടിരിക്കുമ്പോ ചേച്ചിമാരെ അനുസരിച്ച് പറയണം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ തന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് ഈ പാട്ട് ആവശ്യപ്പെട്ട്.
7: ഓക്കെ, ഏത് പാട്ടായിരുന്നു? ഓക്കെ, ബാക്കി പാടുന്നില്ല, നിർത്തിയോ?
8: ഇല്ല,
7: ബാക്കി പാടുന്നില്ല അല്ലേ.
8: എനിക്ക്
7: പറ്റത്തില്ല, പക്ഷെ നമ്മള് പറ്റുന്ന പോലെ ഒക്കെ പാടും അല്ലേ. എന്തുപറ്റി? ഓ, തീർച്ചയായിട്ടും ഒരുപാട് സങ്കടം. അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ,
8: നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ജാനകിയമ്മ ആന്ധ്രയിലെ ഗുണ്ടൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്.
7: അതെ,
8: അന്ന് ജാനകിയമ്മ ഫസ്റ്റ് ഇരിക്കുന്ന കാലമാണ് ഞാൻ അവിടെ ഡ്യൂട്ടി ജോയിൻ ചെയ്തത്.
7: ഓക്കെ,
8: ഞാൻ പറഞ്ഞ വലിയ വളരെ കേട്ട വിചാരിക്കുമാറിഞ്ഞിട്ട് സംസാരിക്കുന്നു.
7: അതെ അതെ,
8: എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നും രാത്രിയിലും ഇങ്ങനെ ജാനകിയമ്മയുടെ ഫോട്ടോ എല്ലാം എടുത്തു വെച്ച് ഞാൻ കരഞ്ഞു ഒരുപാട്.
7: തീർച്ചയായിട്ടും,
8: എന്നെക്കാട്ടി കുറേ പ്രായമുണ്ട്. അവർക്ക്
7: പ്രായമുണ്ട്. അതെ അതെ അതെ, എങ്കിലും
8: അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജാനകിയമ്മയ്ക്കും എന്റെ മോക്ക് എന്റെ കുടിമോട് പറഞ്ഞ ജാനകിയമ്മയ്ക്കും വേണ്ടി ഈ പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞ ചേച്ചിയോട്.
7: തീർച്ചയായിട്ടും അതെ അതെ, രണ്ട് അനശ്വര ഗായകർ പാടിയിട്ടുള്ള പാട്ടാണ്. അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അത്രമേൽ മനോഹരമായിട്ടാണ് പാട്ട് പാടിയിട്ടുള്ളത് രണ്ടുപേരും
8: അല്ലേ.
7: ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് SPB പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും ജാനകിയമ്മയുടെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും പ്ലേ ചെയ്ത് തരാട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രാംജു ചേട്ടനായിരുന്നു. രാംജു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കർണ എന്ന സിനിമയ്ക്ക് വേണ്ടി രണ്ട് അനശ്വര ഗായകർ, നമ്മളെ വിട്ടുപിരിഞ്ഞ അനശ്വര ഗായകരായിട്ടുള്ള SPBയും ജാനകിയമ്മയും ചേർന്ന് പാടിയ മലരെ മൗനമ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ രാംജു ചേട്ടൻ ജാനകിയമ്മയുടെ കടുത്ത ഒരു ആരാധക കൂടിയാണ്. അവരുടെ വിയോഗം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ. കാരണം അത്രമേൽ ഒരുപാട് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ച രണ്ട് അതുല്യ പ്രതിഭകൾ തന്നെയാണ് എസ് പി ബിയും ജാനകിയമ്മയും. എന്തായാലും ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ രമ്യ അനിൽകുമാർ. എനിക്ക് കളിയാട്ടം എന്ന സിനിമയിലെ വണ്ണാത്തി പുഴയുടെ തീരത്ത് എന്ന പാട്ട് വെച്ചു തരാമോ? അനാമികയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ ചേച്ചി ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ രമ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കളിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. കൈതപ്രമാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിക് കഫേ,
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഡിയർ ആസ്ട്രിയ FM 90, പ്ലീസ് പ്ലേ ദ സോങ് ശ്രാവൺ ഗംഗെ ഫ്രം ദ മൂവി മില്ലീനിയം സ്റ്റാർസ് ഫോർ മൈ ഫ്രണ്ട് വേലായുധൻ ഹു ഈസ് സെലിബ്രേറ്റിംഗ് ഹിസ് 90th ബർത്ത്ഡേ. മെസ്സേജ് അയച്ചിരിക്കുന്നത് റോജി ടി സൈമൻ ആണ്. അപ്പോൾ റോജി ചേട്ടൻ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്ന പാട്ട് മില്ലീനിയം സ്റ്റാർസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേനും വിജയ് യേശുദാസും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ശ്രാവൺ ഗംഗെ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് 90th ജന്മദിനം ആഘോഷിക്കുന്ന വേലായുധൻ ചേട്ടന് വേണ്ടിയിട്ടാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, ഹായ് ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് എനിക്ക് അന്തിപ്പൊൻവെട്ടം സോങ് എന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നീതുവാണ്. നീതു ചോദിച്ചിരിക്കുന്ന പാട്ട് വന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. ഔസേപ്പച്ചനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ നീതുവിന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasit Coffee.
5: Yasit Coffee.
4: Evide? Ishtam pole vaattu.
5: Ishtam pole vaattu.

യെസ്, എങ്ങനെ വന്ദനം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയ പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ എത്തി നിൽക്കാനോടൊപ്പം ഈ ഒരു സമയം നമ്മുടെ പുലമൺ കൊട്ടാരക്കര ഭാഗത്തിലൂടെ പോകുന്ന യാത്രക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് അവിടെ അത്യാവശ്യം ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യ 51 മിനിറ്റിൽ എത്തി നിൽക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ആ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. മെസ്സേജ് അയച്ചിരിക്കുന്നത് അജയ്മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് തുമ്പി വാ തുമ്പക്കുടത്തിൻ എന്ന പാട്ട് വേണം അനാമി എല്ലാവർക്കും വേണ്ടിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അജയ്മണി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഓളങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജാനകിയമ്മ സമ്മാനിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ മ്യൂസിക് നൽകിയിട്ടുള്ള പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ജാനകിയമ്മയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

ടൈം ചെക്ക് ചെക്ക് ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഓ ക്ലോക്ക്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Sreeshant. Onasraya, FM 90, Nadinoppum, Nattarkoppum. അപ്പൊ എല്ലാ ലൗഡ് സ്പീക്കറിലും നിങ്ങളുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയ കുറച്ചധികം കാര്യങ്ങളുമായിട്ടുണ്ടോ. ഈ മുഖത്ത് എപ്പോഴും നല്ലൊരു തിളക്കം നിലനിർത്താനും ചർമ്മ ആരോഗ്യത്തോട് സംരക്ഷിക്കാനും ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലേ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാൻ സാധിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ്. അതിൽ ആദ്യം പറയാൻ പോകുന്നത് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ തൊട്ട് സാധാരണക്കാർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലിനെ കുറിച്ചാണ്. എന്താണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പലർക്കും സംശയമുണ്ടാവും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഫേഷ്യലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക മെഡിക്കൽ ഗ്രേഡ് ഉപകരണത്തിന്റെ സഹായത്തോടെ ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയ ഒരു സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ആണ് ഹൈഡ്രാ ഫേഷ്യൽ. ചർമ്മത്തിലെ അഴുക്കുകൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ആവശ്യമായ ജലാംശവും ന്യൂട്രിയൻസ് നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാല്ലേ. പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു ഹൈഡ്രാ ഫേഷ്യൽ പൂർത്തിയാക്കുന്നത്. ആദ്യത്തേത് ക്ലെൻസിംഗ് ആൻഡ് പീലിംഗ് ആണ്. ഇതിൽ ചർമ്മത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള മൃതകോശങ്ങളെയും അതായത് ഡെഡ് സ്കിന്നിനെയും അഴുക്കിനെയും വളരെ മൃദുവായിട്ട് നീക്കം ചെയ്യുന്നു. ഇതിനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ് എന്നിവ അടങ്ങിയ ഒരു ലഘുവായ പീലാണ് ഉപയോഗിക്കുന്നത്. ഇത് മുഖത്തെ അടഞ്ഞ സുഷിരങ്ങൾ തുറക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാഷൻ ആൻഡ് ഹൈഡ്രേഷൻ ആണ്. ഇതൊരു വാക്വം പോലെയുള്ള ഉപകരണത്തിന്റെ സഹായത്തോടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, മറ്റു മാലിന്യങ്ങൾ എന്നിവ യാതൊരു വേദനയുമില്ലാതെ വലിച്ചെടുത്ത് വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനൊപ്പം ചർമ്മത്തിന് ആവശ്യമായ മോയ്സ്ചറൈസർ ഉള്ളിലേക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെയും അവസാനത്തെയുമായ സ്റ്റെപ്പായ ഫ്യൂസിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ഘട്ടത്തിൽ ആന്റി ഓക്സിഡന്റുകളും പെപ്റ്റൈഡുകളും ഹാലറോണിക് ആസിഡും അടങ്ങിയ പ്രത്യേക പോഷക സെറമുകൾ

പ്രോഡക്റ്റുകൾ ഫേഷ്യൽ കഴിഞ്ഞ് കുറഞ്ഞത് ഒരു 3-4 ദിവസത്തേക്കെങ്കിലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ മുഖത്ത് ആക്റ്റീവ് ആയിട്ടുള്ള വലിയ മുഖക്കുരു, എന്തെങ്കിലും സ്കിൻ അലർജി അല്ലെങ്കിൽ സൺബേൺ അതൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഫേഷ്യൽ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ പ്രഗ്നൻസ് മുലയൂട്ടൻ അമ്മമാരും ഇത് ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. ശരിയായ രീതിയിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിന്റെയോ ഒരു എക്സ്പെർട്ടിന്റെയോ അടുത്ത് നിന്ന് ഇത് ചെയ്താൽ നിങ്ങളുടെ ചർമ്മത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സമ്മാനം തന്നെയാകും ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയും യങ്ങായും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഇൻഫർമേഷൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് വെച്ച് എനിക്കിന്ന് പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ. ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാൻ സഹായിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഈ പ്രായം കൂടുന്നവരും മുഖത്തുണ്ടാകുന്ന ചുളിവുകളും ചർമ്മം തൂങ്ങിക്കിടക്കുന്നതും ഒക്കെ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമായി എന്നാൽ സർജറി ഒന്നുമില്ലാതെ മുഖം ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചാലോ? അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ബ്യൂട്ടി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതും സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നതുമായ ഒരു അത്ഭുത ട്രീറ്റ്മെന്റ് ആണ് മൈക്രോ കറന്റ് ഫേഷ്യൽ. ഇതിനെ നമുക്ക് മുഖത്തിനുള്ള ഒരു വർക്ക്ഔട്ട് അല്ലെങ്കിൽ നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്താണ് ഈ മൈക്രോ കറന്റ് ഫേഷ്യൽ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. വളരെ ചെറിയ അളവിലുള്ള വൈദ്യുത തരംഗങ്ങൾ, അതായത് ലോ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മുഖത്തെ പേശികളെ ഉദ്ദീപിക്കുന്ന ഒരു നൂതന രീതിയാണിത്. നമ്മൾ ജിമ്മിൽ പോയി ശരീരത്തിലെ പേശികൾ ഉറപ്പാക്കുന്നത് പോലെ തന്നെ മുഖത്തെ മസിലുകൾക്ക് എക്സസൈസ് നൽകി അവയൊന്ന് ടൈറ്റ് ചെയ്യാനും ചർമ്മത്തിന് ഇലാസ്റ്റിക് നൽകുന്ന കൊളാജിൻ, എലാസ്റ്റിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മുഖത്തിന് നല്ലൊരു ഷേപ്പ് നൽകാനും ഈ ഫേഷ്യൽ സഹായിക്കും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ ലളിതവും ഒട്ടും വേദനയില്ലാത്തതുമായ ഒരു പ്രക്രിയയാണിത്. ആദ്യം തന്നെ മുഖം നല്ലതുപോലെ ക്ലൻസ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം മെഷീനിൽ നിന്നുള്ള കറന്റ് ചർമ്മത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം കണ്ടക്റ്റീവ് ജെല്ല് മുഖത്ത് പുരട്ടുന്നു. അതിനുശേഷം ചെറിയ രണ്ട് വാന്റനകൾ അല്ലെങ്കിൽ പ്രോങ്സ് ഉള്ള ഒരു മെഷീൻ ഉപയോഗിച്ച് മുഖത്തെ പേശികളിലൂടെ, പ്രത്യേകിച്ച് താടിയെല്ല്, കവിൾത്തടങ്ങൾ, നെറ്റി, കഴുത്ത് എന്നീ ഭാഗങ്ങളിലൂടെ വളരെ മൃദുവായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഈ മെഷീനിൽ നിന്നുള്ള ചെറിയ വൈദ്യുത തരംഗങ്ങൾ നമ്മൾ മുഖത്തെ പേശികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയെ ഉത്തേജിപ്പിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ വേദനയും അനുഭവപ്പെടില്ല കേട്ടോ. പകരം വളരെ ചെറിയൊരു തണുപ്പോ അല്ലെങ്കിൽ നേരെ ഒരു തരിപ്പോ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഈ ട്രീറ്റ്മെന്റിന് സമയമെടുക്കുന്നത്. ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്ത് വന്നിട്ടുള്ള ആ ഒരു ഇൻസ്റ്റന്റ് ലിഫ്റ്റിംഗും തിളക്കവും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും കേട്ടോ. എന്നാൽ ഈ മൈക്രോ കറന്റ് ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഇതൊരു ഇലക്ട്രിക് കറന്റ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗമുള്ളവർ, പേസ് മേക്കർ വെച്ചിട്ടുള്ളവർ, അപസ്മാരമുള്ളവരൊക്കെ ഇത് കർശനമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഗർഭിണികളും മുഖത്ത് എന്തെങ്കിലും മെറ്റൽ ഇംപ്ലാന്റുകൾ ഉള്ളവരും ബോട്ടോക്സ് പോലെയുള്ള ഫില്ലറുകൾ അടുത്തിടെ ചെയ്തവരും ഈ ഫേഷ്യൽ ചെയ്യാൻ പാടുള്ളതല്ല. മുഖത്ത് വലിയ പഴുപ്പുള്ള മുഖക്കുരുവോ മുറിവുകളോ ആക്റ്റീവായ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ആ സമയത്ത് ഇത് ചെയ്യുന്നത് ഒഴിവാക്കണം കേട്ടോ. ഇനി ഫേഷ്യൽ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ നോക്കിയാൽ ധാരാളം വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഫേഷ്യൽ കഴിഞ്ഞ ഉടൻ തന്നെ മേക്കപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ മീതിയും കൂടി സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നിവയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി ഓർക്കുക, ഇതൊരു മാജിക്കോ ഒറ്റമൂലിയോ ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സിറ്റിംഗിൽ തന്നെ പൂർണ്ണമായ റിസൾട്ട് കിട്ടണമെന്നുമില്ല. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളയിൽ ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒന്നിലധികം സെഷനുകൾ ചെയ്യേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിന്റെയോ എക്സ്പേർട്ടിന്റെയോ സഹായത്തോടെ മൈക്രോ കറന്റ് ഫേഷ്യൽ ചെയ്താൽ പ്രായത്തെ തോൽപ്പിച്ച് എക്കാലത്തും ചെറുപ്പമായിരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. സോ എന്നാലും നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ മുഖ സൗന്ദര്യം കൂടാൻ സാധിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റുകളെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങളെ പറ്റി എനിക്ക് ഇതുപോലെ പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കയ്യിലൊരു സ്കിൽ ഉണ്ടെങ്കിൽ ലോകത്തെവിടെയും നമുക്ക് ജീവിക്കാം. പഠനം ഒരിക്കലും നിർത്തരുത്. പുതിയ കാലത്തിനൊപ്പം നമ്മുടെ സ്കില്ലുകളും അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ജൂലൈ 15 വേൾഡ് യൂത്ത് സ്കിൽ ഡേ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: അപ്പൊ നമ്മളിന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാൻ സാധിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ്. ഈ മുഖക്കുരു വന്ന് പോയതിന്റെ പാടുകള്, മുഖത്തെ കറുത്ത പാടുകള്, പിഗ്മെന്റേഷൻ, അതുപോലെ പ്രായമാകുന്ന ലക്ഷണങ്ങൾ, ഇതൊക്കെ മാറ്റി എപ്പോഴും ഒരു ഫ്ലോലെസ് ആയ ക്ലിയർ സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലല്ലേ. ഇതിനൊക്കെയുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ബ്യൂട്ടി ക്ലിനിക്സിൽ ഏറ്റവും ഡിമാൻഡുള്ള ലേസർ ഫേഷ്യൽ അഥവാ ലേസർ സ്കിൻ റിജനുവേഷൻ. അപ്പൊ എന്താണ് ഈ ലേസർ ഫേഷ്യൽ എന്ന് പലർക്കും സംശയമുണ്ടാവും. നമ്മളെ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന സാധാരണ ഫേഷ്യൽസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് പ്രകാശരശ്മികൾ അഥവാ ലേസർ ബീമുകൾ ഉപയോഗിച്ച് ചർമ്മത്തിലെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് പരിഹരിക്കുന്ന ഒരു അത്യാധുനിക മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണിത്. ചർമ്മത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയായ എപ്പിഡെർമിസിലെ കേടുപാടുകൾ സംഭവിച്ച കോശങ്ങളെ നീക്കം ചെയ്യാനും ചർമ്മത്തിന് ആ ഒരു ഇലാസ്തിക നൽകുന്ന കൊളാജന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഈ ലേസർ രശ്മികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിഗ്മെന്റേഷൻ, വലിയ കുഴികൾ, ചുലുകൾ എന്നിവ മാറ്റാൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കും. അതിനുശേഷം ലേസർ ചെയ്യുമ്പോൾ വേദന അറിയാതിരിക്കാൻ ഒരു നംബിംഗ് ക്രീം അല്ലെങ്കിൽ സ്കിൻ തണുപ്പിക്കാനുള്ള ഒരു കൂളിംഗ് ജെല് മുഖത്ത് പുരട്ടും. ലേസർ ലൈറ്റിൽ നിന്ന് നമ്മുടെ കണ്ണുകളുടെ സുരക്ഷയ്ക്കായിട്ട് പ്രത്യേകതരം പ്രൊട്ടക്റ്റീവ് ഗ്ലാസുകളും വെച്ച് തരും കേട്ടോ. ഇതിനുശേഷമാണ് ഹാൻഡ് ഹെൽഡായ ഒരു ലേസർ ഡിവൈസ് ഉപയോഗിച്ച് ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ഈ ലേസർ ലൈറ്റ് മുഖത്തേക്ക് അടിക്കുമ്പോൾ ഈ ചെറിയൊരു റബ്ബർ ബാൻഡ് വെച്ച് നമ്മുടെ മുഖത്ത് തട്ടുന്ന പോലുള്ള ഒരു ചെറിയ സ്പർശനം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ പേടിക്കുന്ന പോലുള്ള ഒരു വലിയ വേദനയൊന്നും ഇതിനില്ല കേട്ടോ. ഈ ഒരു സെഷൻ പൂർത്തിയാക്കാൻ ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെയാണ് സാധാരണയായിട്ട് എടുക്കുന്നത്. ട്രീറ്റ്മെന്റിന് ശേഷം മുഖത്ത് അല്പം ചൂടോ ചുവപ്പോ തോന്നുകയാണെങ്കിൽ അത് മാറാൻ ഐസ് പാക്കുകളോ കൂളിംഗ് മാസ്കുകളോ അപ്പോൾ തന്നെ നൽകുകയും ചെയ്യും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലേസർ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതൊരു സാധാരണ ഫേഷ്യൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഏതുതരം ലേസറാണ് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു എക്സ്പേർട്ടായ ഡെർമറ്റോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് നല്ലൊരു ക്ലിനിക്കിൽ ഡോക്ടറുടെ അടുത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അത് മാത്രമല്ല, ലേസർ ചെയ്തതിനു ശേഷം ചിലരുടെ മുഖത്ത് ചെറിയ ചുവപ്പോ നീരോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് 2-3 ദിവസം കൊണ്ട് മാറുന്ന സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. ചിലപ്പോൾ സ്കിൻ ഡ്രൈ ആയി തൊലി നേർത്തതായിട്ട് ഇളകി പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കൈവച്ച് പൊളിച്ചെടുക്കാൻ പാടില്ല. ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിക്കുക എന്നതാണ്. ലേസർ കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സൂര്യപ്രകാശത്തോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന ദിവസങ്ങളിലേക്ക് മറ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് എക്സ്ഫോളിയേറ്ററുകൾ, റെറ്റിനോൾ പോലെയുള്ള കോൺസെൻട്രേറ്റഡ് സെറംസ് ഉപയോഗിക്കുന്നത് കർശനമായിട്ടും ഒഴിവാക്കണം. അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള മുഖക്കുരുവുള്ളവരും ഗർഭിണികളും ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് ഡോക്ടറോട് കൃത്യമായ ഉപദേശം തേടേണ്ടതാണ് കേട്ടോ. അപ്പൊ കൃത്യമായ രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് തിളക്കമുള്ളതും ഒരു പാടുമില്ലാത്തതുമായ ഒരു യങ് ചർമ്മം സ്വന്തമാക്കാൻ ഈ ലേസർ ഫേഷ്യൽ തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ. അപ്പൊ എന്നാലും ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നാലും കുറച്ച് ട്രീറ്റ്മെന്റ്സിനെ പറ്റി കൂടി പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ്സ്പീക്കറിലൂടെ നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാൻ സഹായിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാന് മരുന്നുകളോ സർജറീസോ ഇല്ലാതെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിൽ ഇന്ന് ബ്യൂട്ടി ക്ലിനിക്കുകളിലെ ഏറ്റവും വലിയ ഡിമാൻഡുള്ള ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, വിച്ച് ഇസ് LED ലൈറ്റ് തെറാപ്പി. കേൾക്കുമ്പോൾ എന്തോ വലിയ സാങ്കേതിക വിദ്യയാണെന്ന് തോന്നുമെങ്കിലും ഇത് തികച്ചും ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ ഒരു ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് ഈ LED ലൈറ്റ് തെറാപ്പി എന്ന് ചോദിച്ചാൽ, സൂര്യപ്രകാശത്തിലെ ദോഷകരമായ UV റൈസ് ഇല്ലാത്ത ചർമ്മത്തിന് ഗുണകരമായ വ്യത്യസ്ത നിറങ്ങളിലുള്ള വെളിച്ചം ഉപയോഗിച്ച് ചർമ്മകോശങ്ങളെ പുനർജീവിപ്പിക്കുന്ന രീതിയാണിത്. വ്യത്യസ്ത നിറത്തിലുള്ള വെളിച്ചത്തിന് നമ്മുടെ ചർമ്മത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഉദാഹരണത്തിന്, ഈ ചുവപ്പ് നിറത്തിലുള്ള LED ലൈറ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കൊളാജൻ ഉൽപാദനം കൂട്ടി മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനും ചർമ്മത്തിന് നല്ലൊരു തിളക്കം നൽകാനുമാണ്. അതേസമയം നീല നിറത്തിലുള്ള ലൈറ്റ് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് വളരെ നല്ലതുമാണ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു പെയിൻ ഫ്രീ അഥവാ യാതൊരു വേദനയും ഇല്ലാത്ത പ്രക്രിയയാണ് എന്നതാണ്. ക്ലിനിക്കുകളിലാണെങ്കിൽ ആദ്യം തന്നെ മുഖം നല്ല രീതിയിൽ വൃത്തിയാക്കും. അതിനുശേഷം ഒരു മാസ്ക് പോലെ അല്ലെങ്കിൽ പ്രത്യേക ലൈറ്റ് പാനലിന് താഴെ മുഖം വെച്ചു കൊടുക്കും. ഏകദേശം 10 മുതൽ 20 മിനിറ്റ് വരെ ഈ ലൈറ്റിന് താഴെ ഇരിക്കണം. ആ സമയത്ത് നമുക്ക് സുഖമായി കണ്ണടച്ച് വിശ്രമിക്കാം. വെളിച്ചം നിങ്ങളുടെ ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആൻഡ് ഇന്ന് വീട്ടിൽ ഉപയോഗിക്കാവുന്ന LED മാസ്കുകളും മാർക്കറ്റിൽ ലഭ്യമാണ് കേട്ടോ. എന്നാൽ ഒരു പ്രൊഫഷണൽ റിസൾട്ടിനായി ക്ലിനിക്കൽ സെഷൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്നാൽ ഈ തെറാപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കണ്ണുകൾക്ക് നേരിട്ട് വെളിച്ചം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം പ്രൊട്ടക്റ്റീവ് കണ്ണടകൾ നിർബന്ധമായിട്ടും ധരിക്കണം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ സെൻസിറ്റീവ് മരുന്നുകൾ, അതായത് വെയിൽ കൊള്ളുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് തെറാപ്പിക്ക് മുൻപ് ഡോക്ടറോട് ഇക്കാര്യം കൃത്യമായിട്ട് പറയണം. കൂടാതെ അപസ്മാരമുള്ളവർ അല്ലെങ്കിൽ ലൈറ്റിനോട് അമിതമായ സെൻസിറ്റീവ് ഉള്ളവർ ഈ ട്രീറ്റ്മെന്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തെറാപ്പിക്ക് ശേഷം നമ്മുടെ ചർമ്മം അല്പം ഡ്രൈ ആയി തോന്നിയേക്കാം കേട്ടോ. അതിനാൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാനും മറക്കരുത്. ഇനി ഒരു കാര്യം ഓർക്കുക, ഇത് ഒറ്റയടിക്ക് മാറ്റം വരുത്തുന്ന ഒരു മാന്ത്രിക ട്രീറ്റ്മെന്റ് ഒന്നുമല്ല കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി കൃത്യമായ ഇടവേളയിൽ ഒന്നിലധികം സിറ്റിങ്ങൾ ആവശ്യമായിട്ട് വരും. ക്ഷമയോട് ചെയ്താൽ തികച്ചും സുരക്ഷിതമായിട്ടും പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ചർമ്മത്തെ എങ്ങായിട്ടും ഹെൽത്തി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ LED ലൈറ്റ് തെറാപ്പി സഹായിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് LED ലൈറ്റ് തെറാപ്പിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഇനിയും ഒരുപാട് ട്രീറ്റ്മെന്റ്സിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ്സ്പീക്കറിലൂടെ നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാൻ സഹായിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ സ്കിൻ കെയർ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും എന്നാൽ പലർക്കും ഇന്നും ചെറിയ പേടിയും സംശയങ്ങളും ഒക്കെയുള്ള ഒരു കിടിലൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. അതാണ് മൈക്രോ നീഡ്ലിംഗ് അഥവാ കൊളാജൻ ഇൻഡക്ഷൻ തെറാപ്പി. പേര് കേൾക്കുമ്പോൾ തന്നെ ചെറിയ സൂചി ഉപയോഗിച്ചുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ. അതെ, നിങ്ങളുടെ ഊഹം ശരിയാണ് കേട്ടോ. വളരെ ചെറിയ നേർത്ത സൂചികൾ അടങ്ങിയിട്ടുള്ള ഒരു ഡെർമ റോളർ അല്ലെങ്കിൽ ഡെർമ പെൻ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ ചർമ്മത്തിൽ വളരെ ചെറിയ സുഷിരങ്ങൾ അഥവാ മൈക്രോ ഇഞ്ചുറീസ് വളരെ സേഫ് ആയി ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. ഇത് കേൾക്കുമ്പോൾ മുഖത്ത് സൂചി വെച്ച് കുത്തുകയാണോ, ഭയങ്കര വേദന ആയിരിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ മുഖത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു നമ്പിംഗ് ക്രീം പുരട്ടി മുഖം മരവിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേദനയോ വലിയ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി എന്തിനാണ് നമ്മൾ വെറുതെ മുഖത്ത് ഇങ്ങനെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്കായി പറയാം. ഇങ്ങനെ ചർമ്മത്തിൽ വളരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ ആ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് തന്നെ ഒരു ഹീലിംഗ് പ്രോസസ് തുടങ്ങുകയും ചർമ്മത്തിന് ഏറ്റവും ആവശ്യമുള്ള കൊളാജിൻ, എലാസ്റ്റിൻ എന്നിവ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് മുഖത്തെ ചുളിവുകൾ മാറാനും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാനും പ്രത്യേകിച്ച് മുഖക്കുരു വന്നതിന് ശേഷമുള്ള കുഴികൾ അഥവാ ആക്നെ സ്കാർസ് മായ്ച്ചു കളയാനും ചർമ്മത്തിന് നല്ലൊരു തിളക്കവും യൗവനവും നൽകാനും വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായ ഒരു ക്ലൻസർ ഉപയോഗിച്ച് മുഖം നല്ലപോലെ ക്ലൻസ് ചെയ്ത് അഴുക്കുകളെല്ലാം മാറ്റി വൃത്തിയാക്കിയ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമ്പിംഗ് ക്രീം പുരട്ടുന്നു. ഏകദേശം 20 മുതൽ 30 മിനിറ്റിന് ശേഷം മുഖം മരവിച്ചു കഴിയുമ്പോൾ ഡെർമ റോളറോ പെന്നോ ഉപയോഗിച്ച് മുഖത്ത് സാവധാനം ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു. ഈ സമയത്ത് പലപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഹാലറോണിക് ആസിഡ് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വൈറ്റമിൻ സി പോലെയുള്ള നല്ല സിറംസ് മുഖത്ത് പുരട്ടാറുണ്ട്. കാരണം മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ സിറകൾ നമ്മുടെ ചർമ്മത്തിന്റെ ഉള്ളിലേക്ക് വളരെ വേഗത്തിൽ ഇറങ്ങി ചെല്ലാനും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് നൽകാനും ഇത് സഹായിക്കും. എന്നാൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓൺലൈനിൽ ഡെർമ റോളർ കിട്ടുമല്ലോ എന്ന് കരുതി ഇത് വീട്ടിൽ വെച്ച് സ്വയം ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. നല്ല പരിചയസമ്പന്നരായ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കിൻ കെയർ എക്സ്പേർട്ടിന്റെയോ ക്ലിനിക്കിൽ പോയി മാത്രം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം സൂചികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ പോലും ഇൻഫെക്ഷൻ വരാനും അത് വലിയ രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ട് ദിവസം നിങ്ങളുടെ മുഖത്ത് സൺബേൺ വന്നതുപോലെയുള്ള ചെറിയ ചുവപ്പും തടുപ്പും ഒക്കെ ഉണ്ടാവും. അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ആ സമയത്ത് മുഖത്ത് അനാവശ്യമായി തൊടാനോ സ്കിൻ പീൽ ചെയ്ത് പോരുമ്പോൾ അത് വലിച്ചെടുക്കാനോ പാടില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത ഒരാഴ്ചത്തേക്ക് നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുകയും ചെയ്യണം. കൂടാതെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഹെവി ആയിട്ടുള്ള മേക്കപ്പ്

0: കൊട്ടാരക്കര. ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946977111.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കയ്യിലൊരു സ്കില്ലുണ്ടെങ്കിൽ ലോകത്തെവിടെയും നമുക്ക് ജീവിക്കാം. പഠനം ഒരിക്കലും നിർത്തരുത്. പുതിയ കാലത്തിനൊപ്പം നമ്മുടെ സ്കില്ലുകളും അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് ജൂലൈ 15 വേൾഡ് യൂത്ത് സ്കിൽ

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാൻ സഹായിക്കുന്ന കുറച്ചധികം ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്കിൻ കെയർ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച എന്നാൽ പലർക്കും ഇന്നും കേൾക്കുമ്പോൾ ചെറിയൊരു ഭയമുള്ള ഒരു കിടിലൻ സ്കിൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. അതാണ് കെമിക്കൽ പീലിംഗ്. ഈ പേരിൽ തന്നെയുള്ള കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ അപകടകരമായ ആസിഡ് മുഖത്ത് ഒഴിക്കുകയാണെന്നൊക്കെ വിചാരിച്ച് പേടിക്കാൻ വരട്ടെ. ആക്ച്വലി ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, അതായത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ലാക്ടിക് ആസിഡ് തുടങ്ങിയവ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ മുഖത്തെ മൃതകോശങ്ങളെ അഥവാ ഡെഡ് സ്കിൻ സെൽസിനെ നീക്കം ചെയ്യുന്ന ഒരു സയന്റിഫിക് പ്രക്രിയയാണിത്. നമ്മുടെ ചർമ്മത്തിന്റെ ഏറ്റവും മുകളിലുള്ള കേടുപാടുകൾ സംഭവിച്ച പാളിയെ വളരെ മൃദുവായിട്ട് മാറ്റി അടിയിലുള്ള പുതിയതും ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം പുറത്തു കൊണ്ടുവരാൻ ഈ പ്രൊസീജിയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂക്കുരു വന്നു പോയതിനു ശേഷമുള്ള കറുത്ത പാടുകള്, മുഖത്തെ പിഗ്മെന്റേഷൻ, നിരന്തരമായിട്ട് വെയിലേറ്റുണ്ടാകുന്ന കരിവാളിപ്പ്, സൺ ടാൻ, അതുപോലെ തന്നെ പ്രായമാകുന്ന ലക്ഷണങ്ങളായ ചെറിയ ചുളിവുകൾ എന്നിവയൊക്കെ മാറ്റാനും മുഖത്തിന് നല്ലൊരു ഈവൻ ടോണും നാച്ചുറൽ ഗ്ലോയും നൽകാനും ഇത് വളരെ മികച്ച ഒരു മാർഗമാണ്. ഇനി ഈ കെമിക്കൽ പീലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാല്ലേ. നമ്മൾ ക്ലിനിക്കിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പും നിങ്ങളുടെ ചർമ്മത്തിന്റെ പ്രശ്നങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പീൽ ഏതാണെന്ന് തീരുമാനിക്കുന്നു. ലൈറ്റ് പീല്, മീഡിയം പീല്, ഡീപ് പീൽ എന്നിങ്ങനെ പലതരം പീലുകൾ നിങ്ങളുടെ സ്കിന്നിന്റെ ആവശ്യകത അനുസരിച്ച് ലഭ്യമാണ്. അതിനുശേഷം നിങ്ങളുടെ മുഖം നല്ലപോലെ ക്ലെൻസ് ചെയ്ത് അഴുക്കളെല്ലാം മാറ്റി വൃത്തിയാക്കിയ ശേഷം ഈ കെമിക്കൽ സൊല്യൂഷൻ വളരെ ശ്രദ്ധയോടെ ഒരു പ്രത്യേകതരം ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുന്നു. നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു നിശ്ചിത സമയം, അതായത് ഒരു 5-10 മിനിറ്റ് ഈ സൊല്യൂഷൻ മുഖത്ത് വെച്ച ശേഷം മറ്റൊരു ലോഷൻ ഉപയോഗിച്ച് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ മൃദുവായിട്ട് കഴുകി കളയുകയോ ചെയ്യുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് മുഖത്ത് ചെറിയൊരു തരിപ്പോ ചൊറിച്ചിലോ ഒക്കെ അനുഭവപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ് കേട്ടോ. അത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാറുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് പോലും അധികം സമയം ചെലവാക്കാതെ ചെയ്ത് തീർക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് കുറച്ച് ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് കെമിക്കൽ പീലിംഗിനെ പറ്റിയാണ്. അപ്പൊ കെമിക്കൽ പീൽസിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, പറഞ്ഞുതരാനുണ്ട്. സോ അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. Appo nammal indha loudspeaker lode nammada mukha saundaryam vardhippikkan aagrahikkunnavarkku prayojanappeduna oru paadu kaaryangalaanu ingane paranjondirikkunnu kaatto. Pradhanamayittu nammal paranju nirthiyathu chemical peelne pettiyanu kaatto. Appo ee chemical peel ennu parayumbo nammada skinnine oru paadu gunam cheyyunna oru treatment aanu. Ennal ithrayum adhigam gunangal undengilum nammal ettavum koodathal shradhikkendathu idinte after care aanu. Treatment kazhinja shradhikkenda chila pradhanappetta kaaryangalundu. Onnamathayittu ellavarum orkkendathu online il ithram peelal സുലഭമായിട്ട് കിട്ടുമല്ലോ എന്ന് കരുതി അത് വാങ്ങി വീട്ടിൽ വെച്ച് സ്വയം പരീക്ഷിക്കാൻ ഒരിക്കലും നിൽക്കരുത് കേട്ടോ. കാരണം ഇതിന്റെ അളവും സമയവും തെറ്റിയാൽ സ്കിൻ പൊള്ളാനും കറുത്തു പോകാനും അത് കാരണമാവും. എപ്പോഴും നല്ല പരിചയസമ്പന്നനായ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെയോ സർട്ടിഫൈഡ് സ്കിൻ കെയർ എക്സ്പേർട്ടിന്റെയോ ക്ലിനിക്കിൽ പോയി മാത്രം ഇത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞുള്ള അടുത്ത 2-3 ദിവസങ്ങളിൽ മുഖത്ത് നിന്ന് വളരെ നേർത്ത രീതിയിൽ തൊലി അടർന്നു പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കൈകൊണ്ട് അത് വലിച്ചെടുക്കാനോ ഫേസ് സ്ക്രബ് ഉപയോഗിച്ച് ഉരച്ചു കളയാനോ പാടില്ല. അത് സ്വാഭാവികമായിട്ട് തന്നെ പൊഴിഞ്ഞു പോകാൻ അനുവദിക്കണം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പീലിംഗ് കഴിഞ്ഞാൽ പുതിയ സ്കിൻ പുറത്തു വരുന്നതുകൊണ്ട് നിങ്ങളുടെ ചർമ്മം കുറച്ചു ദിവസത്തേക്ക് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പകല് പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല വീട്ടിനകത്താണെങ്കിലും നല്ലൊരു സൺസ്ക്രീൻ 3 മണിക്കൂർ ഇടവിട്ട് നിർബന്ധമായും പുരട്ടിയിരിക്കണം. കൂടാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന വളരെ മൈൽഡ് ആയ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ സി, റെറ്റിനോൾ പോലെയുള്ള സ്ട്രോങ് ആയ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് 5-6 ദിവസത്തേക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വളരെ എളുപ്പത്തിലും വേഗത്തിലും റിസൾട്ട് തരുന്ന നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയുള്ള ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആണ് കെമിക്കൽ പീലിംഗ്. എന്തായാലും കെമിക്കൽ പീൽസിനെ കുറിച്ചുള്ള നിങ്ങളുടെ പേടിയും സംശയങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിയെന്ന് കരുതുന്നു. ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് മാറി നല്ല തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായ സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഒരു എക്സ്പേർട്ടിന്റെ നിർദ്ദേശപ്രകാരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സെഷനാണ് ഞാൻ ഇന്ന് ലൗഡ്സ്പീക്കറിലൂടെ പറഞ്ഞത്. ഒരുപാട് ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ പോയി ചെയ്യുക എന്നുള്ളതല്ല, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് അഡ്വൈസ് തേടി മാത്രം ചെയ്യുക കേട്ടോ. സോ എന്തായാലും ലൗഡ് സ്പീക്കറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കാറായി. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. Till then, it's me RJ Srishant signing off.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ஆஸ்திரேலியா பிரீமியர் லீக். Hey, hello, very good evening and welcome to Austria Premier League with me, RJ Sultana on Austria FM 90 Nadinuppam, Nattarukuppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടിലം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അറിയാവുന്ന ഉത്തരങ്ങൾ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526-4909090. 9526-6649-9090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ട്രൂ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യുമല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അതുകൊണ്ട് ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. യെസ്, ഇന്ന് ജൂലൈ 15 വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ APL ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂത്തിന് പ്രയോജനപ്പെടുന്ന കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയി നിന്നോളൂ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460626. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
6: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കണം. അപ്പം എല്ലാവരും ഇന്നത്തെ ചോദ്യം കേൾക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണെന്നറിയാം. അപ്പോൾ ഇനിയും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആരാണ്? ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആരാണ്? അപ്പോൾ മനസ്സിലൊക്കെ ഇപ്പോൾ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ ഉത്തരങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 952 6649090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ കേട്ടിട്ടായിരുന്നു പോയിരുന്നല്ലേ. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ വന്നേക്കുന്നത്. അതിനു മുന്നായി ഒരു കോളർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ജോയിൻ ചെയ്യാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
1: ജ്യോതിർശിവ.
0: ജ്യോതിർശിവ, എന്തുകൊണ്ട് വിശേഷം? ഹലോ, നല്ല വിശേഷം. എവിടെ നിന്നാ വിളിക്കുന്നേ? പെരുംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞാൻ, അമ്മ, അച്ഛൻ, ചേട്ടൻ,
0: എല്ലാരും ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ജ്യോതിർശിവ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നാലാം ക്ലാസ്സിലാ പഠിക്കുന്നത്. അപ്പൊ ചോദ്യമൊക്കെ കേട്ടായിരുന്നോ? ഉത്തരം പറയ. റെഡിയല്ലേ? എങ്കി പറഞ്ഞു.
1: മലാല യൂസഫ്സായി.
0: ഉറപ്പിക്കാവോ? ആരാ പറഞ്ഞു തന്നെ?
1: അമ്മ.
0: അമ്മ പറഞ്ഞു തന്നെ അല്ലേ? അപ്പൊ ശരിയാണ് കേട്ടോ. കൺഗ്രാചുലേഷൻ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് ജ്യോതിർശിവ ആണ്. ജ്യോതിർശിവ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. യെസ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് പാകിസ്ഥാനിൽ നിന്നുള്ള മലാല യൂസഫ്സായി ആണ്. 2014, അതായത് വെറും 17 വയസ്സിലാണ് അവർക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. കൂടാതെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. ആൻഡ് ഷെമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. ആൻഡ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. കവിത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. ആൻഡ് പ്രമീള ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മലാല യൂസഫ്സായി എന്ന് തന്നെയാണ്. സോ മെസ്സേജ് അയച്ചവർക്കും വിളിച്ച ആൾക്കും എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI യുഗത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI യുഗത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526499090 9526699090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI യുഗത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്നാണ്. ആൻഡ് ഷിമി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. ആൻഡ് തേജസ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. ആൻഡ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. ആൻഡ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു പൈത്തൺ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മറ്റൊരാൾ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷേ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു റോബോ എന്നാണ്. സോ അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് പൈത്തൺ തന്നെയാണ് കേട്ടോ. സോ മെസ്സേജ് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും നമുക്ക് അവസരമുണ്ട്. ആ ഒരു ടൈമിൽ കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജിക്കുകയോ ചെയ്താൽ മാത്രം മതി. യെസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തൺ തന്നെയാണ്. മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, ജനറേറ്റീവ് AI തുടങ്ങിയ മേഖലകളിൽ പൈത്തൺ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. സോ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ലോകത്തെ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രിക ആരാണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രിക ആരാണ്, എന്താണ് ചോദ്യം. അപ്പം എല്ലാവരുടെയും മനസ്സിലോട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattarkoppam. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ബ്രേക്കിന് മുൻപ് പോയപ്പം ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തെ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രിക ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അതിനു മുന്നായി ഒരു കോളർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ജോയിൻ ചെയ്യാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ആരാ സംസാരിക്കുന്നേ? മോഹൻ ചേട്ടാ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കോ. ഹലോ
1: ഹലോ.
0: ഓക്കെ, മോഹൻ ചേട്ടാ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ കോട്ടമൂളി.
0: ഓക്കെ, എന്തുകൊണ്ട് വിശേഷം?
1: വിശേഷം ഇവിടെ ഒരു ആളെ കെട്ടി തൂക്കി ഒരു പെണ്ണിനെ തല്ലി കൊന്ന, അതൊക്കെ ആ വിശേഷം.
0: അയ്യോ, അത്രയൊക്കെ ഉള്ള വിശേഷമാണോ? അങ്ങനത്തെ വിശേഷമല്ല, അല്ലാതെ എന്തുകൊണ്ട് വിശേഷം?
1: പ്രത്യേകിച്ച്
0: വിശേഷമൊന്നും ഇല്ല. ചായയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചോ. അപ്പൊ ഉത്തരവൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കാണ്. എങ്കി പറഞ്ഞോ. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. എങ്കി ഉറപ്പിച്ചോളൂ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമ്മൾ മോഹനൻ ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. യെസ്, വാലന്റീന തെരഷ്കോവ തന്നെയാണ്. അതിന് മുന്നായി നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇതുവരെ നിപ്പുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് ഷേമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. രേവതി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് ജ്യോതിർഷിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് അനുഗ്രഹ ആൻഡ് ഐശ്വര്യ ഒന്നിച്ച് ചേർന്നുകൊണ്ട് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ദീപ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേടൻ ആൻഡ് മജീദ് ചേടൻ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വാലന്റീന തെരഷ്കോവ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് വാലന്റീന തെരഷ്കോവ തന്നെയാണ് കേട്ടോ. അപ്പം മെസ്സേജ് അയച്ച ആളുകൾക്കും വിളിച്ച ആൾക്കും നല്ലൊരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. കാരണം ലോകത്തെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി സോവിയറ്റ് യൂണിയന്റെ വാലന്റീന തെരഷ്കോവ തന്നെയാണ്. 1963 ജൂൺ 16 അവർ വോസ്റ്റോക്ക് 6 എന്ന പേടകത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തു. ഏകദേശം 3 ദിവസത്തോളം, അതായത് ഏകദേശം 770 മണിക്കൂറാണ് ബഹിരാകാശത്ത് ചിലവഴിച്ചത്. അവർ ഭൂമിയെ ഏകദേശം 48 തവണ വലം വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുക, ഇന്ത്യയിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Yathrakal ini tension illade, ningalude yathrakal kavashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavella kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakkara.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

Once again, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90, Nadinoppam, Nattarkoppam. Studio clockile pol samayam krithyam 5 mani kazhinju krithyam 17 minute aayirikkanalle. Appo nammal breakinu munpu chodyam okke ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അരുണിമ ചേച്ചിയാണ്. അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്നാണ്. ആൻഡ് ശിവചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1952 എന്നാണ്. രേവതി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 ജൂലൈ 31 എന്നാണ്. ആൻഡ് ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2015 എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2015 ജൂലൈ 15 എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2015 എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1963 എന്നാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 ജൂലൈ 31 എന്നാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2008 തന്നെയാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇന്ത്യയിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 2008 ജൂലൈ 31 രൂപീകരിച്ചത്. ഇനി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ തൊഴിൽ സേനയുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് ആവശ്യമായി വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെയും രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ഇന്റൻഷൻ. അപ്പോൾ മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് കമ്പ്യൂട്ടിംഗ് സ്കില്ലിൽ മനുഷ്യനെ പോലും തോൽപ്പിച്ച ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിത ആര്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്. കമ്പ്യൂട്ടിംഗ് സ്കില്ലിൽ മനുഷ്യനെ പോലും തോൽപ്പിച്ച ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിത ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090. 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090. 9526490090. So keep on listening to Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കമ്പ്യൂട്ടിംഗ് സ്കില്ലിൽ മനുഷ്യനെ പോലും തോൽപ്പിച്ച ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിത ആര് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് ഇങ്ങനെ മെസ്സേജസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നായി ഒരു കോളർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്നാണ്. ആൻഡ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. ആൻഡ് രേവതി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. മേഘാജോ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. അനീഷ് കൊല്ലമ്പടി ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. സാവിത്രി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. മജീദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ശകുന്തള ദേവി എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ശകുന്തള ദേവി തന്നെയാണ് കേട്ടോ. കമ്പ്യൂട്ടിംഗ് സ്കില്ലിൽ മനുഷ്യനെ പോലും തോൽപ്പിച്ച ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വനിത ശകുന്തള ദേവി തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ അത്ഭുതപ്പെടുത്തുന്ന വേഗത തന്നെയാണ് കണക്കുകൂട്ടലുകളിൽ കമ്പ്യൂട്ടറുകളെ പോലും പിന്നിലാക്കിയുള്ള അവരുടെ അപാരമായിട്ടുള്ള മാനസിക ശേഷിയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മൗസ് കണ്ടുപിടിച്ചത് ആരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ശരി ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524909090 9562699090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
7: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
8: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
9: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
8: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിയിലുള്ളപ്പോൾ.
9: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തു. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് എസ് ആറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921466026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 50 മിനിറ്റ് ആയിരിക്കണം. അപ്പം എനിക്കെന്തായാലും ഇന്നത്തെ APL വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മൗസ് കണ്ടുപിടിച്ചത് ആരാണ് എന്നതായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ഉത്തരങ്ങളാണ് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേഘാജോ ആണ്. മേഘാജോ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്നാണ്. ആൻഡ് പ്രവീൺ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ദീപ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് രേവതി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് അനീഷ് കൊല്ലംപടി ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മജീദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഡഗ്ലസ് എംഗൽബർട്ട് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡഗ്ലസ് എംഗൽബർട്ട് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എംഗൽബർട്ട് തന്നെയാണ്. 1960കളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ബിൽ ഇംഗ്ലീഷ് ആണ് ആദ്യത്തെ മൗസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്നാലും ഇന്നത്തെ APLലൂടെ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും സാധിച്ചു അല്ലേ. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ APL വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ APLലേക്ക് ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ നാളെ ഇതേ സമയത്ത് APL ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ റീജോയിൻ ചെയ്ത് ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്കെന്തായാലും ഇന്നത്തെ APL വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: മൊബൈൽ ഫോണിലെ അലാറം, ശബ്ദത്തിനൊപ്പം പുലർമിഴികളെ എന്ന് തുടങ്ങുന്ന ഗാനം. സ്ക്രീനിൽ ഒരു യുവതി നെയിൽപോളിഷ് ഇടുന്നു, അടുത്തയാൾ തട്ടം നേരെയാക്കുന്നു, വേറൊരാൾ മേക്കപ്പ് ചെയ്ത് കണ്ണാടിയിൽ നോക്കുന്നു. ഞൊടിയിടയിൽ ആളുകൾ മാറി മാറി വരുന്നു. ഒരു കൂട്ടം ആളുകളുടെ പ്രഭാതചര്യകൾ എല്ലാം സാധാരണം. പക്ഷേ അവിടെ തുടങ്ങുകയാണ് ഗോളത്തിലെ നിഗൂഢത. ഉറങ്ങിയിറങ്ങുന്ന ഇവരെല്ലാം എത്തുന്നത് ഒരൊറ്റ ഓഫീസിലാണ്. രഹസ്യങ്ങളുടെ മഞ്ഞുപാളിയിൽ പൊതിഞ്ഞു നിൽക്കുകയാണ് ആ ഓഫീസ്. അതിനു ചുറ്റും നിഗൂഢത വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഈ ഓഫീസിലാണ് 2 മണിക്കൂർ നീളുന്ന ഗോളം എന്ന ചിത്രം കറങ്ങുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ അനാമിക.
1: Morning.
2: Morning, sir.
3: Good morning, sir.
4: Good morning, sir.
1: ഇയാൾ അവിടെ
2: എത്തിയിട്ടില്ല സർ. ഇന്നലെ വർക്കുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ.
1: മീര,
0: ഓഫീസിൽ വെച്ച് അന്നാണ് അതിന്റെ ഉടമ കൊല്ലപ്പെടുന്നത്. സംശയകരമായി ഒന്നും തന്നെ ഇല്ലാത്ത മരണം. വെറും സാധാരണമായ ആ കേസ് അറ്റൻഡ് ചെയ്യാനുള്ള ചുമതല ASP സന്ദീപ് കൃഷ്ണനാണ്. ഭയപ്പെടുത്തി ഇടിച്ച് സത്യം പറയിപ്പിക്കുന്ന പോലീസുകാരനല്ല സന്ദീപ്. നിരീക്ഷണം, സൈക്കോളജി ഇവയെ മുൻനിർത്തി സന്ദീപ് ആ മരണം കൊലയാണെന്ന് ഉറപ്പിക്കുന്നു.
5: സാറേ, ഒരു അർജന്റ് കാര്യമുണ്ടായിരുന്നു സാറേ.
0: അതിനു പിന്നിലെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ പാത മറ്റൊരു കുറ്റകൃത്യത്തിന്റെ സത്യങ്ങളിലേക്ക് എത്തിക്കുന്നു. സംഭാഷണങ്ങളിലടക്കം മാസ് കാണിക്കുകയോ ആക്ഷൻ രംഗങ്ങളിൽ ത്രസിപ്പിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ല സന്ദീപ്. മറിച്ച് ബുദ്ധിപരമായി കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളുമായി അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി കേസിന്റെ മറുപുറങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് SP സന്ദീപ്.
6: ഹലോ സർ, നമസ്കാരം.
7: നമസ്കാരം, എന്തൊക്കെയാ കാര്യങ്ങൾ?
6: സർ, ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക.
7: സന്ദീപ്, ഈ മരിച്ച ജോൺ നമ്മുടെ മന്ത്രി സുധീഷ് മുതലിന്റെ ക്ലോസ് ഫ്രണ്ടാ. അതുകൊണ്ട് തന്നെ തന്നെ ഞാനിത് പിടിച്ചിട്ടത്.
8: കാര്യങ്ങളൊക്കെ നോക്കി കണ്ടേ
7: സന്ദീപിനെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ.
6: യെസ് സർ, അറിയാം.
7: ഓക്കെ, ബൈ ദെൻ.
9: സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ.
0: അതാണ് ഗോളത്തിന്റെ ത്രില്ലിംഗ് ആയ കാഴ്ചാനുഭവം. കറങ്ങിത്തിരിയുന്ന അന്വേഷണങ്ങളിൽ ഉദ്യോഗജനകമായി വഴിത്തിരിവുകളിലൂടെ ചിത്രം നീങ്ങുന്നു. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തിന്റെ നിഗൂഢതയും ആകാംക്ഷയും അനുഭവിപ്പിക്കുന്നതാണ് ഗോളം എന്ന സിനിമ. സിനിമയുടെ ജോണറിനോട് നീതി പുലർത്തുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുന്നു ഗോളം. ആക്ഷനോ മറ്റു മാസരംഗങ്ങൾക്കോ ചിത്രത്തിൽ അമിത പ്രാധാന്യം നൽകാതെ പ്രമേയത്തിന്റെ കഥാഗതിയിൽ വിശ്വാസമർപ്പിക്കുന്നതാണ് ഗോളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Madhyama Lokathe oru mikacha career aanu ningalude swapnam engil Flowers Academyude Kottarakara King's College of Communications il Journalism courseukalilekku ippol admission neda. 6 maasathe PG diploma courseukal, live reporting, photography, editing enniva kuranja fees il scholarship odu koodi padikkam.
3: King's College of Communication, King's Lands, Mailam, Kottarakara. Contact 9946971111.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇനി വേദന മാറ്റിവെക്കേണ്ട, പരിഹാരം കണ്ടെത്തൂ. ജൂലൈ 18 ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഗാ അസ്ഥിരോഗ മെഡിക്കൽ ക്യാമ്പ്. പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വിനീഷ് SR നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ആദ്യ 100 പേർക്ക് 2,500 രൂപ വില വരുന്ന BMD സ്കാനിംഗ് സൗജന്യവും. സീറ്റ് ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 8921460026. ക്രിസ്തുരാജ് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഈ അടുത്ത കാലത്ത് മലയാളത്തിലിറങ്ങിയ ത്രില്ലർ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇനിയൊരു 2nd ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിയാണ് അവ അവസാനിക്കുന്നത്. സമാനമായ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് നവാഗതനായ സംജാദ് സംവിധാനം ചെയ്ത ഗോളം എന്ന സിനിമയും പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത്.
6: മുഖത്തെ പേശികൾക്ക് റിഗമോട്ടസ് അനുഭവപ്പെടുന്നുണ്ട്. സോ മരിച്ചിട്ടൊരു 1 to 1.5 hours വരെ ആയി കാണും. ഈ വീഴ്ചയിൽ തലയുടെ പിൻഭാഗത്തുണ്ടായ ഇഞ്ചുറി ആണോ കോസ് ഓഫ് ഡെത്ത് എന്ന് ബോഡി ഡീറ്റെയിൽ ആയി ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ ഒരു ബലപ്രയോഗം നടന്ന ലക്ഷണമൊന്നും ബോഡിയിലോ സറൗണ്ടിങ്സിലോ കാണാൻ കഴിഞ്ഞിട്ടില്ല.
5: അധികം വലിച്ചു നീട്ടലുകളില്ലാതെ ചടുലമായി കഥ പറഞ്ഞു പോകുന്ന ഗോളം പുതിയ കാലത്തിന്റെ ത്രില്ലർ സിനിമ തന്നെയാണ്. വിടെക് എന്ന IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു ദിവസം തുടങ്ങുമ്പോഴുള്ള ഓട്ടങ്ങളിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. പേരെടുത്തി കാണിക്കുന്നതിനു വേണ്ടിയുള്ള വെറും ദൃശ്യങ്ങളല്ല അവയെന്ന് സിനിമ മുൻപോട്ട് പോകുമ്പോൾ പ്രേക്ഷകർ തിരിച്ചറിയും. കണ്ട കാഴ്ചകളെ മനസ്സിലേക്ക് റീവൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം പ്രേക്ഷകരും കുറ്റവാളിയെ തിരയും. എന്നാൽ ഒളിച്ചിരിക്കുന്ന ആ കുറ്റവാളിയെ കണ്ടെത്തുന്ന അവസാനിക്കുന്നില്ല ഈ ചിത്രം എന്നതാണ് ഗോളത്തെ മറ്റു ത്രില്ലറുകളിൽ നിന്നും വേറിട്ടു നിർത്തുന്നത്.
7: പുള്ളി കാപ്പി കഴുകളയാൻ ടോയ്ലറ്റിലേക്ക് പോകുന്നു. വാതില് പൂട്ടുന്നൊരു ശീലമായതുകൊണ്ട് കയറിയ ഉടനെ പൂട്ടുന്നു. ഡ്രസ് കഴുകുന്നതിനിടെ കാല് തെറ്റി തലയിടിച്ചു വീഴുന്നു. ബോധം മറയുന്നതിന് മുമ്പ് ലോക്ക് തുറക്കാൻ പുള്ളി ശ്രമിച്ചതാണ്. പക്ഷെ അബോധാവസ്ഥയിലായതുകൊണ്ട് അത് പറ്റുന്നില്ല.
5: പ്രാഗ്നന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആനും സജീവും നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കരുത്ത് ചടുലമായ കഥ പറച്ചിലാണ്. സിനിമയുടെ സംവിധായകനായ സംജാദും പ്രവീൺ വിശ്വനാഥുമാണ് സിനിമയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. പിരിമുറുക്കത്തോടെ വെളിപ്പെടുന്ന കഥയെ അതിന്റെ എല്ലാ തീവ്രതയോടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സാങ്കേതികമായി സിനിമയെന്ന മാധ്യമത്തിന്റെ ഉള്ളറിയുന്ന സംവിധായകനാണ് സംജാദ് എന്ന് ഗോളം തെളിയിക്കുന്നു. ആദ്യ സിനിമയുടെ പതർച്ചകളില്ലാതെ സിനിമയൊരുക്കാൻ സംജാദിന് കഴിഞ്ഞിട്ടുണ്ട്. ത്രില്ലർ ജോണറിൽ ഉള്ള ചിത്രത്തിൽ നായകനായി എത്തിയത് രഞ്ജിത്ത് സജീവാണ്.
7: സാറേ, എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സംശയിക്കാനൊന്നുമില്ല.
8: റഹീം സർ, എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എക്സ്പീരിയൻസ് കുറവിന്റെ ആയിരിക്കാം, പക്ഷെ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ.
7: അയ്യോ സാറേ, ഞാൻ അങ്ങനെ.
8: റഹീം, ഐ തിങ്ക് ഇറ്റ്സ് എ മർഡർ. ഉഷാറായിട്ട് നിൽക്കേ, നമുക്ക് ഒരുപാട് പണിയുണ്ട്.
5: പോലീസ് വേഷത്തിന് ആവശ്യമായ ഗൗരവം, ശരീരഭാഷ, ലിമിറ്റഡ് ആയ സംഭാഷണം ഇവയെല്ലാം അളന്നു മുറിച്ച് തന്നെ നായകൻ നൽകുന്നുണ്ട്. റിയൽ ഫിക്ഷന്റെയും ക്രൈം ത്രില്ലറിന്റെയും അതുല്യമായ സംയോജനമാണ് ചിത്രം എന്നതാണ് കൗതുകകരമായ വശങ്ങളിൽ ഒന്ന്. ദിലീഷ് പോത്തനും ചിന്നു ചാന്ദിനി, സണ്ണി വെയിൻ, സിദ്ദിഖ്, അലൻസിയർ തുടങ്ങിയ ഒരു താരനിര തന്നെ ചിത്രത്തിനായി അണിനിരന്നിട്ടുണ്ട്. പ്രധാന വേഷത്തിൽ നിരവധി പുതുമുഖങ്ങളും എത്തുന്നു. ഒറ്റക്കാഴ്ചയിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും കഥാഗതിയുടെ മുന്നോട്ടൊഴുക്കിനനുസരിച്ച് കഥാപാത്രങ്ങൾ സങ്കീർണവും ബഹുമുഖമുള്ളവരുമായി മാറുന്നു.
9: സാറേ, അവർ ചോദ്യം ചെയ്യാനായി ഓരോരുത്തരെ കോൺഫറൻസ് റൂമിലേക്ക് വിളിക്കട്ടെ.
8: നോ, കോൺഫറൻസ് റൂം അല്ല, ഇവിടെ ജോണിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഈ മുറി മതി. ആർക്കെങ്കിലും എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അതിവിടെ ബ്രേക്ക് ആവും. അതൊരു സൈക്കോളജിയാ.
9: ഓക്കെ സാർ.

0: ചതിക്കപ്പെട്ടെന്നറിയുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം സാധാരണയിൽ നിന്ന് വഴിമാറി ചിന്തിച്ചാൽ പ്രത്യാഘാതം എന്തായിരിക്കും? അത്തരത്തിൽ മനുഷ്യ മനസ്സുകളുടെ ഇരുട്ടറകളിലേക്ക് ആഴ്ന്നിറങ്ങി സൈക്കോളജിയിലെ സങ്കീർണത പാറ്റേണുകളിലേക്കുള്ള അസാധാരണ യാത്ര കൂടി സംസാരിക്കുവാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട്. നായകനൊപ്പം തന്നെ കൃത്യമായ സ്ക്രീൻ സ്പേസ് ഇതര കഥാപാത്രങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവരെല്ലാം ആ സ്പേസ് മികവുറ്റതാക്കിയിട്ടുമുണ്ട്.
1: വിടെക്കിലെ എംപ്ലോയീസ് പറഞ്ഞ രണ്ട് നുണകൾ, രണ്ടും ഡോക്ടറുടെ പേര് എന്നിൽ നിന്ന് മറച്ചു വെക്കാനാണെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അവരുടെ എല്ലാവരുടെയും മൊബൈലുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തുവെന്ന് നമ്മൾ മറന്നാലും അവർ ഫോൺസ് കീപ് ട്രാക്ക് ഓഫ് എവറിത്തിങ്. അവരുടെ ഗൂഗിൾ മാപ്പ് ടൈം ലൈനിൽ നിന്നും ഡോക്ടറുടെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്ത ഡേറ്റും ഇവിടെ സ്പെൻഡ് ചെയ്ത സമയമടക്കം എല്ലാം എനിക്ക് കിട്ടി.
2: ഇനി പറയൂ ഡോക്ടർ, സംശയിക്കാൻ ഒന്നുമില്ലേ?
3: ഇതിലെന്താണ് സന്ദീപ്, ഇത്ര സംശയിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറില്ല.
2: ജോൺ ഇന്ന് രാവിലെ മരണപ്പെട്ടു.
3: ഐസക് ജോൺ.
2: ഡോക്ടർക്ക് വിടെക് എന്ന സ്ഥാപനത്തെ പറ്റി അറിയില്ല, അതിന്റെ എംപ്ലോയീസിനെ അറിയില്ല, പക്ഷെ എം ഡി ഐസക് ജോണിനെ അറിയാം.
0: കഥാഗതി മുന്നോട്ട് നയിക്കുന്നതും ഈ ആൾക്കൂട്ടം തന്നെയാണ്. സഞ്ജയ്, ഉണ്ണി ദേശഭൂഷണി, ഏക, ആശാമഠത്തിൽ, അൻസൽ പള്ളുരുത്തി, ശീതൽ ജോസഫ്, അഞ്ജന ബാബു, അനു അനന്ദൻ, പ്രിയ ശ്രീജിത്ത് എന്നിവരെല്ലാം കയ്യടി അർഹിക്കുന്ന കഥാപാത്രങ്ങളാണ്. കേവലം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്നതിനപ്പുറം ലോകത്ത് നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പുതിയ കാഴ്ചപ്പാടിൽ സമീപിക്കാനും ഗോളം എന്ന ചിത്രം പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും യുകെ വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. യുകെയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റി ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
0: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. 127,500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 കോടി രൂപ ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 കോടിയിലേക്ക് ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധുത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
2: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിഡിലൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. 3 ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളിലൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, 2 രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ 2 താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: ഒരു വീട്ടിലോ ഫ്ളാറ്റിലോ ഒക്കെ നടക്കുന്ന മരണവും അതിനെ ചുറ്റപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളും ഒക്കെ ഉദ്യോഗഭരിതമായി അവതരിപ്പിച്ച നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത്തരമൊരു പ്രമേയം പുതുമയോട് അവതരിപ്പിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ആ ഉദ്യമം തന്റെ ആദ്യ ചിത്രത്തിലൂടെ അതിഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ സംജാദ് ഗോളം എന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയിലൂടെ.
2: ഈ സമയത്ത് രണ്ട് ചെറുപ്പക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു. ശക്തിയായ തലവേദനയും ഉറക്കക്കുറവും ഒക്കെ ആയിരുന്നു അവരുടെയും പ്രശ്നം. സംസാരിച്ചു വന്നപ്പോ അവരും ബിടെക്കിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സംശയം തോന്നിയ ഞാൻ അവരുടെയും ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്തു. അതിലും അതേ ഫോറിൻ കണ്ടന്റ് ഞാൻ കണ്ടെത്തി. ഇവരെ കോമൺ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആ ഓഫീസാണ്. സോ ഞാൻ മീരയുടെ കാര്യം അവരോട് പറഞ്ഞു.
3: മീര?
2: യെസ്.
3: അവളത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, പക്ഷെ എന്തോ ഇൻഫെക്ഷൻ വന്നാണെന്നാ പറഞ്ഞത്.
2: നോ, അത് ഇൻഫെക്ഷൻ കാരണം സംഭവിച്ചതല്ല.
3: പിന്നെ
2: മീരയുടെ ബ്ലഡിൽ നിന്നും ഡി എൻ എ മ്യൂട്ടേഷൻ ഉണ്ടാക്കാവുന്ന ഒരു സബ്സ്റ്റൻസ് കണ്ടെത്തി. ചില ഡ്രഗ്സ് യൂസ് ചെയ്താലാണ് ഇത്തരം മ്യൂട്ടേജൻസ് ബ്ലഡിൽ കലരുക.
3: ഡ്രഗ്സോ?
1: ഒരു ചെറിയിടത്തിൽ നടക്കുന്ന കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ കൂടുതലും അകത്താണ് സിനിമ നടക്കുന്നത്. ഈ കാഴ്ചകളെ ആവർത്തന വിരസത ഒഴിവാക്കി അവതരിപ്പിക്കുക എന്ന വെല്ലുവിളി ഭംഗിയായി വിജയുടെ ക്യാമറ നിർവഹിച്ചിട്ടുണ്ട്.
2: കൂടാതെ ഈ ആന്റിഡോട്ട് മൂലം അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ അവർ ദിവസവും മോണിറ്റർ ചെയ്യപ്പെടുകയായിരുന്നു ത്രൂ ദാറ്റ് പഞ്ചിങ് മെഷീൻ.
4: ഇതൊരു മത്സരമാണ്. ഫാർമ സെക്ടറിലെ അടുത്ത മൊണോപ്പൊളി ആരാണെന്ന് തീരുമാനിക്കുന്ന മത്സരം. പണ്ട് ഇതുപോലൊരു റേസ് നടന്നിരുന്നു ബേബി ഫുഡ് രംഗത്ത്. അന്ന് ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ കോമ്പറ്റീറ്ററായ മിക് ഫാർമാസ് എന്താ ചെയ്തതെന്നറിയോ? ആഫ്രിക്കയിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ചാരിറ്റിയുടെ പേരിൽ ടെസ്റ്റ് സാമ്പിൾ ബേബി ഫുഡ് സപ്ലൈ ചെയ്തു. പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടൊരു മെഡിക്കൽ ചെക്കപ്പ്. ആറുമാസം കൊണ്ട് അവർ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിച്ചു. Even now they are the top.
1: ത്രില്ലർ സിനിമയുടെ രസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ പശ്ചാത്തല സംഗീതത്തിനും എഡിറ്റിംഗിനും വലിയ പങ്കുണ്ട്. അവ കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ചിരിക്കുന്നത് എബി സാൽവൻ തോമസും മഹേഷ് ഭുവനേന്ദുവുമാണ്. ചുരുക്കത്തിൽ, ഒരു മരണത്തിന് പിന്നിലുള്ള രഹസ്യം ചുരുളഴിക്കുകയാണ് ഗോളം എന്ന സിനിമ. ഈ സിനിമയുടെ ട്രെയിലറിൽ സൂചിപ്പിച്ചതുപോലെ തികച്ചും അസാധാരണമായ ഒരു കുറ്റകൃത്യത്തിന്റെ ഉദ്യോഗഭരിതമായ അന്വേഷണവും കണ്ടെത്തലുമാണ് സിനിമ പങ്കുവെക്കുന്നത്. എന്നാൽ ഗോളത്തിന്റെ ഒരു പകുതി മാത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. മറുപകുതിയിൽ കാണാനുള്ളത് ട്രെയിലറിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ കണ്ടതിനേക്കാൾ വലുതാകും.
3: പ്ലാൻ പോലെ കാര്യങ്ങളൊക്കെ നടന്നാ. നാളെ എല്ലാവർക്കും ജോണിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടാം. ഡീപ് കണ്ടോളൻസസ്. പ്രിയ ബോസിനെ വിട.
5: ബ്രില്ലിയന്റ്. ബട്ട് ദേർ ഈസ് നോ പെർഫെക്റ്റ് ക്രൈം. പക്ഷെ അവരെങ്ങനെ അത് ചെയ്തു? നോ, അതിന്റെ പിന്നാലെ അല്ല ഞാൻ പോകേണ്ടത്. അവരനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി മൂന്ന് ചുമരുകളും ഇനിപ്പഴികളും അല്ല അവരുടെ വിധി തീരുമാനിക്കേണ്ടത്.
6: ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 10 മണിക്ക് വീട്ടക് എന്ന സ്ഥാപനത്തിലെ ശുചിമുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതായി ഒന്നാം സാക്ഷിയാൽ കാണപ്പെട്ട കാര്യത്തിന്റെ അന്വേഷണത്തിൽ നിന്നും മരണപ്പെട്ടയാൾ ശ്വാസ സംബന്ധമായ കാരണത്താൽ കുഴഞ്ഞു വീണതായിരിക്കാമെന്നും ടിയാന്റെ മരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നും വെളിവായിട്ടുള്ളതാണ്.
1: ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലാബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹൈ ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടേക്ക് ബ്രേക്ക് ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടേക്ക് ബ്രേക്കുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പൊ ഇനി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും രസകരമായിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ കേൾക്കാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന പ്രോഗ്രാമിലൂടെ. ഈ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം ഒരു ചെറിയ പിന്ന് എല്ലാ ഉപഭോക്താക്കൾക്കും കിട്ടുന്നതാണല്ലേ. എന്നാൽ അധികം പേരും ഈ ഒരു പിൻ സിം പുറത്തെടുക്കാനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് പിന്നിലുള്ള ഉപയോഗങ്ങളെ പറ്റിയിട്ട് കേട്ടാലോ? അതായത് വേറെ ഉപയോഗങ്ങളുണ്ട്. നമ്മൾ മെയിൻ ആയിട്ടും ആ സിം കാർഡ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്ന് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ അത് മാത്രമല്ല, ദീർഘനേരം ഉപയോഗിക്കുന്നത് ഫോൺ ഹാങ് ആകും. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഈ ചെറിയ പിന്ന് ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. പല ഫോണുകളിലും ഒരു ചെറിയ റീസെറ്റ് ഹോൾ ഉണ്ട്. അത് സിം പിൻ ഉപയോഗിച്ച് അമർത്തി നമുക്ക് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പല സ്മാർട്ട് ഫോണുകളിലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. പക്ഷെ പലർക്കും ആ ഒരു കാര്യം അറിയത്തില്ല. ഈ ചെറിയ ദ്വാരങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിനും മെമ്മറി കാർഡുകളൊക്കെ നീക്കം ചെയ്യുന്നതിനും ഈ ഒരു പിന്നിന്റെ മറ്റൊരു ഗുണം ഫോണിന്റെ സ്പീക്കറിനോ ചാർജിംഗ് പോർട്ടിനോ ചുറ്റുമുള്ള പൊടിയും വഴുക്കുമൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്രത്യേകം സിം മെമ്മറി കാർഡ് ട്രേകളിലുള്ള ഫോണുകളിൽ രണ്ട് ട്രേകളും തുറക്കാനായിട്ടും ഈ ഒരു പിന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ചില റൂട്ടുകളിലും മോഡലുകളിലും ഒക്കെ ഒരു ചെറിയ റീസെറ്റ് ബട്ടണും ഉണ്ട് കേട്ടോ. ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബട്ടൺ അമർത്തുന്നത് റൂട്ടിന്റെ ഫാക്ടറി ഡിഫോൾട്ടൊക്കെ ക്രമീകരിക്കാനായിട്ടും പുനഃസ്ഥാപിക്കാനുമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഫോണുകൾക്ക് മാത്രമല്ല, സ്മാർട്ട് വാച്ചുകൾക്കും മറ്റു ചെറിയ ഉപകരണങ്ങൾക്കും പിന്നെ പിൻ ഹോൾ റീസെറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇത് വിരൽ കൊണ്ട് അമർത്തിയാൽ കുറച്ച് പ്രയാസമായിരിക്കും, അല്ലാതെ ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പിൻ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ എന്തായാലും ഇനി ഈ പിൻ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ടേക്ക് ബ്രേക്കിൽ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

അഴകിയ രാവണൻ എന്ന സിനിമ കാണാത്തവരായിട്ട് മലയാളികൾ കുറവായിരിക്കും അല്ലെ? കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ആ സിനിമ. മലയാളികൾക്ക് എക്കാലം ഓർത്തിരിക്കാൻ

എന്ന് ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് കമൽ ശ്രീനിവാസൻ കോംബോ. മഴയത്ത് മുൻപേയുടെ വൻ വിജയത്തിന് ശേഷം കമൽ ശ്രീനിവാസൻ, മമ്മൂട്ടി എന്നിവർ ഒന്നിച്ച സിനിമയാണ് ആക്ച്വലി അഴകിയ രാവണൻ. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒടുക്കം കണ്ണു നനയിപ്പിക്കുകയും ചെയ്ത നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു ശങ്കർദാസ് എന്ന കഥാപാത്രം, അത് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കത്തില്ലല്ലേ, ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. ചിത്രത്തിലെ കോമഡികളും പാട്ടുകളും ഒക്കെ ഇന്നും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവ തന്നെയാണല്ലേ. എന്നാൽ റിലീസായ സമയത്ത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമല്ല, അത്രയും നല്ലൊരു പടമായിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇതാ ഈ സിനിമ ചെയ്യാനായിട്ട് മമ്മൂട്ടി ആദ്യം മടിച്ചിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. കമൽ സാറാണ് ഇത് വന്നിരിക്കുന്നത്. സിനിമയിലെ പൊങ്കച്ചക്കാരൻ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് മമ്മൂക്കയ്ക്ക് ചെറിയൊരു മടിയൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. തന്നെ കളിയാക്കാൻ വേണ്ടിയാണോ ഈ ഒരു കഥാപാത്രം എന്ന തോന്നല് മമ്മൂക്കയ്ക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ആ സിനിമ കണ്ടവരെല്ലാരും എടുത്തു പറയുന്ന ഒരു കാര്യം ശ്രീനിവാസൻ മമ്മൂക്ക കോമ്പിനേഷൻ തന്നെയാണ്. അത് കമൽ സാറും കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനും കെമിസ്ട്രിയും ഒക്കെ. ഇത്തരം സിനിമകൾ ചെയ്യാനായിട്ട് അന്ന് മടിയുള്ള ഒരാള് കൂടെ ആയിരുന്നു കേട്ടോ നമ്മുടെ മമ്മൂക്ക. കോമഡി ആയാലും ശരി, ആ സിനിമയിൽ അദ്ദേഹം ഒരു പൊങ്ങച്ചക്കാരനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു മടി തോന്നിപ്പിച്ച കാര്യം. എന്നാൽ ശ്രീനിവാസൻ സാറ് ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കളിയാക്കാനാണ് എന്ന തോന്നല് മമ്മൂക്കയ്ക്ക് വന്നിരുന്നു. പുള്ളി അത് ശ്രീനിവാസനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പോസിറ്റീവ് വശം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ പറയുകയായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക എത്തിയ മറ്റൊരു സിനിമയാണ് പൊങ്ങച്ചക്കാരനായിട്ട്, പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയല്ലേ, അത് നമുക്കും മറക്കാൻ സാധിക്കത്തില്ല. അതും അത്തരത്തിലുള്ള ഒരു നല്ല മൂവിയാണ്, നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ചൊരു മൂവി തന്നെയാണല്ലേ. അഴകിയ രാവണൻ ചെയ്യുമ്പോഴും ഇത് തനിക്ക് ചേരുമോ കളിയാക്കുമോ എന്നുള്ള ഒരു തോന്നൽ മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനിവാസൻ സാർ മമ്മൂക്ക കോമ്പിനേഷൻ, അത് ആക്ച്വലി ആ ഒരു സിനിമയിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് പ്രാഞ്ചിയേട്ടനിലെ ആ ഒരു കഥാപാത്രവും ആ ഒരു കോമഡി രംഗങ്ങളും ഒക്കെ. കുറച്ച് പൊങ്ങച്ചമൊക്കെ കാണിച്ചുവെങ്കിലും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ചിലപ്പോൾ നമ്മൾ കണ്ടിരുന്ന് രസിച്ച അത്രയും സിനിമകളൊക്കെയും ചില കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമുക്ക് അവരെ റീപ്ലേസ് ചെയ്യാൻ പോലും സാധിക്കത്തില്ല. അത്രത്തോളം ഗംഭീരമായിട്ടായിരിക്കും അവരതിൽ അഭിനയിച്ചിട്ടുണ്ടാകുക. പക്ഷെ അതിന്റെ ബാക്ക് സ്റ്റോറിയൊക്കെ എടുത്തു നോക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇപ്പോൾ ആ ഒരു പൊങ്ങച്ചക്കാരനായിട്ട് മമ്മൂക്കെ അല്ലായിരുന്നുവെങ്കിൽ പിന്നെ ആര് വന്നിരുന്നെങ്കിൽ അത് മികച്ചതായി മാറുമായിരുന്നു. എന്തായാലും സിനിമ ആ രീതിയിൽ വന്നു പോയല്ലോ. ടേക്ക് ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ന് പുറത്തിറങ്ങുന്ന മിക്കവാറും എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ഉണ്ടല്ലേ. ചിലത് 33 വാൾട്ടില് ചാർജ് ചെയ്യുന്നുണ്ട്, ചിലത് 63 ആയിരിക്കും, ചിലത് 100ലായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് വേഗതയേറിയ ചാർജർ ഉണ്ടെങ്കിലും പോലും നമ്മുടെ ഫോൺ വളരെ സാവധാനത്തിലായിരിക്കും ചാർജ് ആകുക. മിക്ക ആളുകളും ചാർജറിനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. എന്നാൽ പല കേസുകളിലും യഥാർത്ഥ കുറ്റവാളി ചാർജിംഗ് കേബിളാണ്. അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ഗുണനിലവാരം ഇല്ലാത്ത ചാർജിംഗ് കേബിളുകളും ഡാറ്റ കൈമാറ്റവും ഒക്കെ മന്ദഗതിയിലാക്കാനുള്ള ഒരു കാര്യവും ഇതിൽ മെയിനാണ്. പുറത്ത് നിന്ന് നോക്കുമ്പോൾ മിക്കവാറും എല്ലാ USB-C കേബിളുകളും ഒരുപോലെ കാണപ്പെടുന്നു. എന്നാൽ എല്ലാ കേബിളുകളും ഒരുപോലെ അല്ല കേട്ടോ. ചില കേബിളുകൾ സാധാരണ ചാർജിങ്ങിനായിട്ട് മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. മറ്റുള്ളവയ്ക്ക് അതിവേഗ ചാർജിങ്ങും കൂടുതൽ പവറും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ ചാർജിങ് കേബിൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് പ്രധാനമാണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് USB-C എന്നത് കേബിളിന്റെ രൂപകൽപ്പന മാത്രമാണ്, അതിന്റെ ശേഷിയല്ല എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഇതിനർത്ഥം രണ്ട് USB-C കേബിളുകൾ കൃത്യമായിട്ട് ഒരുപോലെ കാണപ്പെടുമെങ്കിലും ഒന്നിന് 15 വാട്ട് വരെ മാത്രമേ ചാർജ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, മറ്റൊന്നിന് 100 വാട്ട് വരെ ചാർജ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോൺ 67 വാട്ട് അല്ലെങ്കിൽ 100 വാട്ട് ചാർജുമായിട്ട് വരികയും വില കുറഞ്ഞതോ പഴയതോ ആയ കേബിൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ പൂർണ്ണ വേഗതയിൽ ചാർജ് ആകാതിരിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ചാർജർ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും കേബിൾ ചാർജിങ് വേഗത കുറച്ചേക്കാം. അപ്പൊ ഒരു കേബിൾ വാങ്ങുമ്പോൾ ആദ്യം വാട്ടേജ് നോക്കുക. ഇക്കാലത്ത് നല്ല USB-C കേബിളുകൾ 60 വാട്ട്, 100 വാട്ട് അല്ലെങ്കിൽ 240 വാട്ട് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവയുടെ ചാർജിങ് ശേഷിയെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ ഇത്. നിങ്ങൾ സ്മാർട്ട് ഫോണുകൾ മാത്രം ചാർജ് ചെയ്യുന്നെങ്കിൽ മിക്ക ഫോണുകൾക്കും നല്ല നിലവാരമുള്ള 60 വാട്ട് കേബിൾ മതിയാവും. എന്നിരുന്നാലും നിങ്ങൾക്കൊരു 80 വാട്ട്, 100 വാട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചാർജിങ് ശേഷിയുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ USB-C വഴി ലാപ്ടോപ്പും ചാർജ് ചെയ്യുകയാണെങ്കിൽ 100 വാട്ട് റേറ്റിംഗ് ഉള്ള ഒരു കേബിൾ വാങ്ങുന്നതായിരിക്കും ബുദ്ധി. പിന്നെ ഇക്കാലത്ത് ചാർജിംഗ് വേഗത ചാർജറിനെ മാത്രം ആശ്രയിക്കുന്നില്ല, ശരിയായ കേബിളും അത്ര തന്നെ പ്രധാനമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു കേബിൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ നീളമോ നിറമോ മാത്രം നോക്കാതിരിക്കുക കേട്ടോ. അതിന്റെ പവർ റേറ്റിംഗ്, ചാർജിംഗ് സാങ്കേതിക വിദ്യ, ഗുണനിലവാരം ഇവയൊക്കെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ കേബിൾ മാറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിച്ചു എന്നും വരും. അപ്പോൾ ഇനി ചാർജിങ്ങിൽ പ്രയാസമുള്ള ആൾക്കാർ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് കഴിക്കുന്ന ആൾക്കാർ കൂടുതലായിരിക്കും അല്ലെ? ഓട്സ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മെജോറിറ്റി ഓഫ് ആൾക്കാരും അതിന്റെ ആ ഒരു പോസിറ്റീവ് വശം പറയുന്നതിനേക്കാളും കൂടുതൽ അത് പ്രിപ്പയർ ചെയ്യാനുള്ള എളുപ്പത്തെ പറ്റിയിട്ടായിരിക്കും പറയുക അല്ലെ. വലിയ പാടൊന്നുമില്ല ഓട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. മാത്രമല്ല കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പ് കെടുകയും ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. എന്നാൽ ഓട്സിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ഉൾപ്പെടുത്തുന്നതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓട്സിൽ ധാരാളം ഫൈബർ ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ഊർജം കൂട്ടാനും ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഓട്സില് ഈ പറഞ്ഞ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ധാരാളമായിട്ടും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തെ മന്ദഗതിയിലാക്കും. ഈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഊർജമൊക്കെ കൂട്ടാനുമായിട്ടും ഇതുവഴി സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഓട്സിൽ ധാരാളമായിട്ടും പ്രോട്ടീൻ ഗുണങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇത് നമ്മുടെ പേശികളെ ബലമുള്ളതാക്കാനും മൊത്തത്തിലുള്ള ആ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് കേട്ടോ. ഈ ഓട്സിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് എന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാലും ബ്ലഡ് ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ദിവസവും ഓട്സ് കഴിക്കുന്നത് ഗുണകരമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല വിറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മഗ്നീഷ്യം, അയൺ ബി, വൈറ്റമിൻസ് ഇവയൊക്കെയും ഇതിലുണ്ട്. ഇത് ഊർജം കൂട്ടാനായിട്ടും സഹായിക്കും. അപ്പോൾ ഓട്സ് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് സെലക്ട് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള എളുപ്പം മാത്രമല്ല ഇത്രയും അധികം ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇനി ഓട്സ് കഴിച്ചോ. കുറെ പോസിറ്റീവ് വശങ്ങളുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ്. എന്തായാലും ടേക്ക് ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: മഴക്കാലം വന്നതോടുകൂടി ചൂടിനൊരു കുറവൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മഴക്കാലത്തോടൊപ്പം തന്നെ ചെങ്കണ്ണു പോലുള്ള കണ്ണുകളിൽ ഉണ്ടാകുന്ന അണുബാധകൾക്കുള്ള സാധ്യതയും കൂടിയിരിക്കുകയാണ് കേട്ടോ. ഈർപ്പം, മലിനജലം, ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വ്യാപനം, ഇതെല്ലാം നേത്ര രോഗങ്ങൾക്കുള്ള സാധ്യത കൂട്ടുമെന്നാണ് പറയുന്നത്. ഈ മഴക്കാലത്ത് നമ്മുടെ കണ്ണിന് ചുവപ്പ്, ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, അസ്വസ്ഥത തുടങ്ങിയിട്ടുള്ളവയൊക്കെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചെയ്യേണ്ടത് എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, ഇടയ്ക്കിടെ നമ്മുടെ കൈകൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക എന്നുള്ളത് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ്. അറിയാതെ മുഖത്ത് തൊട്ടാൽ രോഗാണുക്കൾ കണ്ണിലെത്തുന്നത് തടയാനായിട്ട് ഈ ഒരു ശീലം സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിലിടയ്ക്കിടെ തൊടാതെയും തിരുമാതെയും കൂടി ഇരിക്കുക. കണ്ണ് തിരുമ്മിക്കഴിയാൽ ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ നേരിട്ട് നമ്മുടെ കണ്ണിലെത്താനായിട്ട് അത് കാരണമാകും. ഇത് അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ശീലം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് വീടിന് പുറത്തിറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ ടവലുകളും മറ്റുമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ടവലുകളോ അല്ലെങ്കിൽ കൈലേസുകളോ ഒക്കെ കണ്ണിന്റെ മേക്കപ്പ് സാധനങ്ങളോ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങൾ അവരവർ മാത്രം ഉപയോഗിക്കുന്നത് ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പൊതുവെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട മേക്കപ്പ് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതുവഴി ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ ആരോഗ്യം അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ പുറത്തിറങ്ങുമ്പോൾ കണ്ണട വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. സൺഗ്ലാസുകളും മറ്റ് സുരക്ഷാ കണ്ണടകളും ഒക്കെ ധരിക്കുന്നത് ഈ പൊടി, മലിനജലത്തിന്റെ തുള്ളികള്, പിന്നെ വായുജന്യ അണുബാധകൾ, ഇവയിൽ നിന്നൊക്കെ മഴക്കാലത്ത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാനായിട്ട് സഹായകരമാണ്. അതുപോലെ കണ്ണുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ശുദ്ധജലം ഉപയോഗിച്ച് കണ്ണുകളെ കഴുകാം. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഐ ഡ്രോപ്സ് ഒന്നും വാങ്ങി കണ്ണിൽ ഒഴിക്കാതിരിക്കുക കേട്ടോ. അതുപോലെ മലിനജലത്തിൽ നീന്താൻ പോകുന്ന ആ ഒരു പരിപാടി ഒന്ന് കുറച്ചു വയ്ക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഈ ബാക്ടീരിയകളും വൈറസും ഒക്കെ ഉണ്ടാകും. ഇത് ചെങ്കണ്ണ് ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള നേത്ര അണുബാധകൾക്ക് കാരണമാകും. പിന്നെ പരിസരം ഒന്ന് ശുചിയായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വീടും ജോലിസ്ഥലവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നനഞ്ഞ അന്തരീക്ഷം രോഗാണുക്കളും ഫംഗസും ഒക്കെ വളരാനായിട്ട് കാരണമാകും. മാത്രമല്ല ഇവ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയും ചെയ്യും. പിന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പാണെങ്കിലും മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടും നീക്കം ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും കണ്ണുകളിലെ ആ ഒരു മേക്കപ്പ് ഒന്ന് നീക്കുന്നത് നല്ലതായിരിക്കും. മേക്കപ്പിന്റെ അംശം പറ്റിയിരിക്കുകയാണെങ്കിൽ അവയിൽ ബാക്ടീരിയകൾ വളരുകയും കണ്ണുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഉറങ്ങാൻ കിടക്കും മുമ്പ് മുഖം നന്നായിട്ട് വൃത്തിയാക്കാൻ കൂടി ശ്രദ്ധിക്കുക. പിന്നെ രോഗമുള്ള കണ്ണില് കോൺടാക്ട് ലെൻസ് വെക്കാതിരിക്കുക കേട്ടോ. കോൺടാക്ട് ലെൻസ് ധരിക്കുന്നവരാണെങ്കിൽ കണ്ണുകൾക്ക് എന്തെങ്കിലും ചുവപ്പ് നിറമോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടെങ്കിൽ ലെൻസ് ധരിക്കാതിരിക്കുക. ഓരോ തവണയും ഉപയോഗിക്കും മുമ്പ് ലെൻസ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കൂടി ശ്രദ്ധിക്കുക. കണ്ണുകൾക്ക് ചുവപ്പ്, വേദന, വീക്കം, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഇവയെല്ലാം ഉണ്ടെങ്കിൽ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുന്നത് ശ്രദ്ധിക്കുക. സ്വയം ചികിത്സ തേടാൻ ശ്രമിക്കാതെ വിദഗ്ധ ചികിത്സ തേടണം. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാനായിട്ട് കഴിച്ചിരിക്കേണ്ട 10 ഭക്ഷണങ്ങൾ പരിചയപ്പെട്ടാലോ. ആദ്യത്തേത് ഇലക്കറികളാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാരും കഴിക്കാനായിട്ട് അധികം ഇഷ്ടപ്പെടാത്ത ഒന്നായിരിക്കും ഇലക്കറികൾ. എന്നാൽ ഇലക്കറികൾ നമ്മുടെ ഹൃദയത്തിന് ബെസ്റ്റാണ് കേട്ടോ. ചീര, ബ്രൊക്കോളി തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളിൽ ഡയട്രി നൈട്രേറ്റുകളും വൈറ്റമിൻ കെയും ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഇത് ധമനികളിലെ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ഇലക്കറികൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കൊഴുപ്പുള്ള മത്സ്യം, അതായത് ഈ സാൽമൺ, അയല, മത്തി ഇവയിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഡ്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കുകയും വീക്കം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ധാന്യങ്ങൾ നല്ലതാണ് കേട്ടോ. ഈ ഓട്സ്, തവിടുള്ള അരി ഇവയിലൊക്കെ ധാരാളമായിട്ടും ലയിക്കുന്ന നാരുകളുണ്ട്. അപ്പൊ ഇത് മോശം കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ടും ആരോഗ്യകരമായിട്ടുള്ള രക്തക്കുടലുകൾ നിലനിർത്താനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഡെയിലി ധാന്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ബെറീസ്, ഈ സ്ട്രോബെറിയിലും ബ്ലൂബെറിയിലും ഒക്കെ ഉയർന്ന അളവില് ആന്തോസയാനിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോ അത്തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകളാണ്. അപ്പൊ ബെറീസ് ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാൾനട്ട്, ബദാം, ചിയ സീഡ്സ് തുടങ്ങിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇവയിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 കൊളസ്ട്രോൾ നില മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾക്കും ഒക്കെ സഹായകരമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ വാൾനട്ട്, ബദാം, ചിയ സീഡ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണല്ലേ. നമ്മുടെ ബോഡിയൊക്കെ നല്ല ജിൽ ജില്ലായിട്ട് നിൽക്കണ്ടേ. അപ്പൊ ഹൃദയവും അതുപോലെ ജിൽ ജില്ലായിട്ട് നിൽക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഡെയിലി കഴിക്കുക. ബ്രേക്കിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ഡാർക്ക് ചോക്ലേറ്റ് വെറുമൊരു ചോക്ലേറ്റ് അല്ല കേട്ടോ. മിതമായ അളവിൽ കഴിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പൊ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. സാധാരണ മിൽക്ക് ചോക്ലേറ്റുകളൊക്കെ അപേക്ഷിച്ച് ഡാർക്ക് ചോക്ലേറ്റില് ഈ കൊക്കോയുടെ അളവ് കൂടുതലും പഞ്ചസാരയുടെ അളവ് വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരീരത്തിൽ അമിതമായിട്ട് പഞ്ചസാര എത്താതെ മധുരം കഴിക്കാൻ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഉയർന്ന അളവില് കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റുകള് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കുന്നത് ആരോഗ്യത്തിന് ബെസ്റ്റ് ആണ് കേട്ടോ. ദിവസവും 2 കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഗുണങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതിലാദ്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഡാർക്ക് ചോക്ലേറ്റിൽ ഫ്ലെവനോയിഡുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായിട്ടുള്ള രക്തസമ്മർദ്ദം നിലനിർത്താനും പിന്നെ കൊളസ്ട്രോളിന്റെയൊക്കെ അളവ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇതിലൂടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മഗ്നീഷ്യത്തിന്റെ കലവറയാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്. ഇതിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പേശികളുടെ പ്രവർത്തനത്തിനും അവയ്ക്ക് അയവ് വരുത്തുന്നതിനും ഒക്കെ ഈ മഗ്നീഷ്യം സഹായിക്കും. മഗ്നീഷ്യം ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് പേശി വലുവും ശാരീരിക അസ്വസ്ഥതകളും ഒക്കെ കുറയ്ക്കാൻ മികച്ച ഉറക്കം നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഫൈബർ. ഡാർക്ക് ചോക്ലേറ്റിൽ ചെറിയ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് തടയും. അതുകൊണ്ട് തന്നെ മറ്റു മധുരപലഹാരങ്ങൾക്ക് പകരമായിട്ട് നമുക്ക് ഫുഡിന് ശേഷം ഇത് കഴിക്കാൻ സാധിക്കും. മാത്രമല്ല ഫൈബർ ദഹന പ്രക്രിയ സുഗമമാക്കാനും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡാർക്ക് ചോക്ലേറ്റിൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് മിതമായ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതിൽ കലോറിയും കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അളവ് കൂട്ടുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പൊ 70% അതിൽ കൂടുതലോ കൊക്കോ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായിട്ടുള്ള ദേശീയ മിനിമ വേതനം പരിധി ഉറപ്പാക്കാനായിട്ട് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ചർച്ചകൾ കേന്ദ്രം ദാ ഇങ്ങനെ വേഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2019 കോഡ് ഓൺ വേജസ് നടപ്പിലാക്കാനായിട്ട് ഒരു ഉപദേശക സമിതി രൂപീകരിക്കാൻ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഉപദേശക സ്വഭാവത്തിലായിരുന്ന ദേശീയ മിനിമം വേതനം നിർബന്ധിത പൊതു മാനദണ്ഡമാക്കുന്നതിലൂടെ കുറഞ്ഞ കൂലി കിട്ടുന്ന സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ട് 2019 പാർലമെന്റ് പാസാക്കിയ പൊതു മാനദണ്ഡം ഇന്ത്യയിലുടനീളം നിയമപരമായിട്ട് ബാധകമാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് ഇതായിപ്പോ ചർച്ചകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അവസാന ഘട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഉപദേശക സമിതി രൂപീകരിക്കാനും തൊഴിൽ മന്ത്രാലയം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ട് നിയമപ്രകാരമുള്ള ദേശീയ മിനിമ വേതന പരിധി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കേട്ടോ. മിനിമം വേതനം സംബന്ധിച്ച് ഈ ഒരു നിയമം പാസാക്കിയ 6 വർഷത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ വേഗത്തിലാക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 1991 മുതൽ തന്നെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ദേശീയ മിനിമം വേതന പരിധി, ആ ഒരു സംവിധാനമാണ് ആക്ച്വലി ഫോളോ ചെയ്ത് വരുന്നത്. അതായത് ഇത് സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രത്തിന് നിയമപരമായി അധികാരം ഇല്ലായിരുന്നു. ഇതിനു മുൻപ് 2015 ജൂലൈയിലാണ് മിനിമം കൂലി പ്രതിദിനം 137 രൂപയിൽ നിന്ന് 160 രൂപയാക്കി പുതുക്കിയത്. ചില സംസ്ഥാനങ്ങൾ മിക്കപ്പോഴും ഈ ഒരു നിർദ്ദേശം അവഗണിക്കുന്നതും പതിവായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. എന്നാൽ പുതിയ വേതന നിയമത്തിലെ ചട്ടം 9 പ്രകാരം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയിൽ മാറ്റം വരും കേട്ടോ. ഒരിക്കലും നിശ്ചിത ദേശീയ വേതന പരിധി പ്രഖ്യാപിക്കുകയാണെങ്കിലോ ഒരു സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനും തങ്ങളുടെ മിനിമം വേതനം ആ നിരക്കിനും താഴെയായിട്ട് നിശ്ചയിക്കാൻ നിയമപരമായി സാധിക്കില്ല. അതേസമയം നോക്കുകയാണെങ്കിൽ നിലവിലെ മിനിമം പരിധിയേക്കാൾ ഉയർന്ന നിരക്കിലെ വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾ അത് കുറയ്ക്കേണ്ടതുമില്ല. രാജ്യത്തെ വിവിധ മേഖലകളിലെ ജീവിത ചെലവൊക്കെ കണക്കിലെടുത്ത് പ്രാദേശികമായിട്ട് വ്യത്യസ്തമായ വേതന പരിധികളെ നിശ്ചയിക്കാനും ഈ ഒരു നിയമം അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതേസമയം നോക്കുകയാണെങ്കിൽ ഈ ദേശീയ വേതന പരിധി എന്നാൽ എല്ലാ തൊഴിലാളികൾക്കും ഒരുപോലെ ലഭിക്കുന്ന അന്തിമമായിട്ടുള്ള മിനിമം ശമ്പളമല്ല എന്നുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ നിരക്കുകൾ മാത്രമാണ് കേട്ടോ ഇത്. ഇതിന് മുകളിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം, അതുപോലെ പ്രദേശം, തൊഴിലിന്റെ സ്വഭാവം ഇവയൊക്കെ കണക്കിലെടുത്ത് ഫൈനലായിട്ടുള്ള ഒരു മിനിമം വേതനം നിശ്ചയിക്കാനുള്ള അധികാരം അതത് സംസ്ഥാന സർക്കാരുകളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഇനി ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം വരിക നോക്കുകയാണെങ്കിൽ 1948 പഴയ വേതന നിയമം ചില നിർദ്ദിഷ്ട തൊഴിൽ മേഖലകൾക്ക് മാത്രമാണ് ബാധകമായിരുന്നതെങ്കിൽ പുതിയ നിയമം എല്ലാത്തരം തൊഴിലാളികൾക്കും ജീവനക്കാർക്കും മിനിമം വേതനം ലഭിക്കുന്നതിനുള്ള പരിരക്ഷ ഉറപ്പാക്കുന്നു. അതുമാത്രമല്ല ഓരോ 5 വർഷം കൂടുമ്പോഴും ചുരുങ്ങിയ വേതനം നിർബന്ധമായിട്ടും പുതുക്കി നിശ്ചയിക്കണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പൊ നിലവിലെ വളരെ കുറഞ്ഞ മിനിമം വേതനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്കായിരിക്കും പുതിയ നിയമത്തിന്റെ പ്രധാന ഗുണം ലഭിക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത് രാജ്യവ്യാപകമായിട്ട് എല്ലാ തൊഴിലാളികൾക്കും ഒരുപോലെയുള്ള ശമ്പള വർധന ഉറപ്പാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. സംസ്ഥാനങ്ങൾക്കും തസ്തികകൾക്കും അനുസരിച്ചുള്ള ശമ്പള വ്യത്യാസങ്ങൾ തുടർന്നും അങ്ങോട്ടുണ്ടാകും. എന്നാൽ ഇതുവരെ കേവലം ഒരു ഉപദേശക രൂപത്തിൽ, അതായത് അഡ്വൈസറി മാത്രമായിരുന്ന ഈ ഒരു വേതന പരിധി ഇനി മുതൽ ഇന്ത്യയിലുടനീളം പരിപാലിക്കാൻ ബാധ്യതയുള്ള ശക്തമായൊരു നിയമമായിട്ട് മാറുന്നു എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. എന്തായാലും എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. ടേക്ക് എ ബ്രേക്കിലെ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ മുതിര എന്ന് പറയുന്ന സാധനം കുതിരയ്ക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ കരുതി മാറ്റി നിർത്താനായിട്ട് വരട്ടെ, ആരോഗ്യ സംരക്ഷണത്തില് ഈ ഒരു കുഞ്ഞു ധാന്യത്തിന് വലിയൊരു പങ്കുണ്ട്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർജെ അനുഷ. ഈ മാംസ്യവും ജീവകവും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള പോഷകാഹാരങ്ങളുടെ ഒരു വലിയ ഉറവിടമാണ് കേട്ടോ നമ്മുടെ മുതിര. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിനൊക്കെ ഉണ്ടാകുന്ന ഈ പേശി സന്ധി വേദനകൾക്കൊക്കെ പരിഹാരമായിട്ട് മുതിര കഴിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. ഈ ചെറുപയറൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് പോലെ തന്നെ സാധാരണമായിട്ട് ഇത് ഉപയോഗിക്കാമെങ്കിലും തൃശിവ പേരൂരിന്റെ സ്വന്തം സ്പെഷ്യൽ വിഭവമായിട്ടുള്ള കപ്പയും മുതിരയും ചേർത്തിട്ടുള്ള തോരൻ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. കേരളീയരുടെ പ്രിയപ്പെട്ട കപ്പയ്ക്കൊപ്പം പോഷക സമൃദ്ധമായിട്ടുള്ള മുതിര കൂടി ചേരുന്ന സമയത്ത് ഇതൊരൊന്നാം തരം ഉച്ചഭക്ഷണ വിഭവമായിട്ട് മാറാറുണ്ട്. അത് കഴിക്കുന്നവർക്കറിയാം അതിന്റെ ഒരു വൈബ്. ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും കറിവേപ്പിലയും തേങ്ങയും ഒക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നാടൻ മണം ചോറിനൊപ്പം കഴിക്കാൻ ഏറെ സ്വാദിഷ്ടമാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഇത് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോ കപ്പയും മുതിരയും കൃത്യമായ അളവിൽ വേവിച്ചെടുത്ത് നാടൻ രീതിയിൽ താളിച്ചെടുക്കുന്ന ഈ ഒരു രീതി എന്തായാലും കർക്കിടകയ്ക്ക് വരികയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ശുഭരാത്രി. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേബം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർജെ അനുഷ സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾക്ക്. ഒരു വാഗ്ദാനം എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നമ്മൾ പാകുന്ന പ്രതീക്ഷയുടെ വിത്താണ്. പലപ്പോഴും ഒരു നിമിഷത്തെ ആവശ്യത്തിലോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളെ പെട്ടെന്നൊന്ന് സന്തോഷിപ്പിക്കാനും വേണ്ടി നമ്മൾ വലിയ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. ജീവിത അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് വന്നാലും ഞാനത് ചെയ്തു തരാം എന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ പറയും. എന്നാൽ ആ വാക്ക് കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ അതൊരു വലിയ ആശ്വാസത്തിൻ്റെ നങ്കൂരമായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വാക്ക് പാലിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾ തകർക്കുന്നത് അവരുടെ ഒരു സ്വപ്നത്തെ മാത്രമല്ല, നമ്മളുള്ള അവരുടെ അന്ധമായ വിശ്വാസത്തെ കൂടിയാണ്. ഒരുപക്ഷെ നമ്മളത് മറന്നുപോയേക്കാം, പക്ഷേ ആ വാക്കും വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരാളുടെ ഉള്ളിലെ നോവ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് പാലിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യവും, അതെത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും, മറ്റൊരാൾക്ക് വാഗ്ദാനമായി നൽകരുത്. അത് അവരോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൽ വാഗ്ദാനങ്ങൾക്ക് എപ്പോഴും ഒരു മാന്ത്രിക സ്പർശമുണ്ട്. പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി മരണം വരെ ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ്. എന്നാൽ കാലം മാറും, സാഹചര്യങ്ങൾ മാറും, ചിലപ്പോൾ മനുഷ്യരും മാറും. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കേവലം വികാരങ്ങളുടെ മാത്രം പുറത്തു നൽകുന്ന ഇത്തരം വാഗ്ദാനങ്ങൾ പിന്നീട് വലിയ ബാധ്യതകളായി മാറാറുണ്ട്. സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ഒരാൾ പാതിവഴിയിൽ കൈവിട്ടു പോകുമ്പോൾ അവർ പറഞ്ഞ ആ വാക്കുകളാണ് ബാക്കിയാകുന്ന ആളിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുക. പ്രണയത്തിൽ ഒരിക്കലും വലിയ വാഗ്ദാനങ്ങളുടെ ആവശ്യമില്ല. സത്യസന്ധമായ പ്രണയം ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥത മാത്രമാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ പറിച്ചു തരാമെന്ന് പറയുന്നതിനേക്കാൾ മനോഹരമാണ് നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നിന്റെ സങ്കടങ്ങളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത് പറഞ്ഞത് നിറവേറ്റാൻ കഴിയാത്ത വലിയ വാഗ്ദാനങ്ങൾ നൽകി ഒരു പ്രണയത്തെയും നമ്മൾ ശ്വാസം മുട്ടിക്കരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സൗഹൃദം അതെ പൂർണ്ണമായും വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ ഒന്നാണ്. വളരെ നേർത്തൊരു സ്ഫടികം പോലെയാണത്. എത്ര ഭംഗിയുണ്ടെങ്കിലും ഒരു ചെറിയ അശ്രദ്ധമായി അത് താഴെ വീണുടയാണ്. ഒരു സുഹൃത്ത് കടുത്ത പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്കത് ശരിയാക്കാം, ഞാനില്ലേ കൂടെ എന്ന് നമ്മൾ നൽകുന്ന ഉറപ്പ്, അവർക്ക് നൽകുന്ന ഊർജം ഒട്ടും ചെറുതല്ല. എന്നാൽ കൃത്യം ആവശ്യം വരുന്ന സമയത്ത് നമ്മളവിടെ ഇല്ലാതെ വരുമ്പോൾ ആ സുഹൃത്തിനെ നഷ്ടപ്പെടുന്നത് നമ്മളോടുള്ള വിശ്വാസം മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യൻ്റെ അടുത്തുള്ള വിശ്വാസമാണ്. ഒരു വാഗ്ദാനം ലംഘിക്കപ്പെടുമ്പോൾ അവിടെ മുറിവേൽക്കുന്നത് ആത്മാർത്ഥതയ്ക്കാണ്. നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവരോട് തുറന്നു പറയാം, എനിക്കതിന് കഴിയില്ല എന്ന്. അതപ്പോൾ അവർക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാക്കുമെങ്കിലും പിന്നീട് അതൊരു വലിയ വേദനയായി മാറില്ല. പക്ഷേ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ട് അവസാന നിമിഷം പിന്മാറുമ്പോൾ അത് സൗഹൃദത്തിൻ്റെ വേരറക്കുന്നതിന് തുല്യമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, പലപ്പോഴും ആരും മനഃപൂർവ്വം മറ്റൊരാളെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല വാഗ്ദാനങ്ങൾ നൽകുന്നത്. ആ നിമിഷത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഒരാളുടെ കണ്ണിലെ സങ്കടം മാറ്റാൻ, അല്ലെങ്കിൽ അവരുടെ ചുണ്ടിലൊരു ചിരി വിടർത്താൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ഒരു സെക്കൻഡിൽ ആ വാഗ്ദാനം നൽകുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. പക്ഷേ ഭാവിയുടെ ചിലവിൽ വർത്തമാനകാലത്തേക്ക് നമ്മളെടുക്കുന്ന ഒരു കടം മാത്രമാണ് ആ സന്തോഷം. പിന്നീട് അത് തിരികെ അടയ്ക്കേണ്ടി വരുമ്പോഴാണ് പലരും പതറിപ്പോകുന്നത്. വൈകാരികമായ തീരുമാനങ്ങൾ പലപ്പോഴും യുക്തിയെ മറച്ചുവെക്കും. എത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും സ്വന്തം പരിമിതികളെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ലൈഫിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ പരക്കോടിയിൽ നിൽക്കുമ്പോഴും സങ്കടത്തിൻ്റെ ആഴങ്ങളിൽ നിൽക്കുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്നതിന് തൊട്ടു മുൻപ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളുടെ വാക്കിനായി, അവർ നൽകിയ ഒരു വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതിനായി കാത്തിരുന്നിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കപ്പൽ വരാനായി കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു കാത്തിരിപ്പാണത്. ദിവസങ്ങൾ രാത്രികളാവും, വർഷങ്ങൾ കൊഴിഞ്ഞു പോവും. പക്ഷേ ഹൃദയം അതെന്നോ കേട്ട ആ ഒരൊറ്റ വാക്കിൽ അങ്ങനെ കുരുങ്ങിക്കിടക്കും. ആ കാത്തിരിപ്പ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ എല്ലാ സന്തോഷങ്ങളെയും ചോർത്തിക്കളയും. വാഗ്ദാനം നൽകിയാൽ ഒരുപക്ഷെ അതൊക്കെ മറന്ന് പുതിയ ജീവിതം കെട്ടിപ്പടുത്ത് വളരെ ദൂരെ എത്തിയിട്ടുണ്ടാവും. എന്നാൽ അത് കേട്ടയാൾ എപ്പോഴും ആ പഴയ കാലത്ത് തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുകയായിരിക്കും. ഇത് ആക്ച്വലി ഒരു വലിയ അനീതിയാണ്. നമ്മൾ അശ്രദ്ധമായി എറിഞ്ഞിട്ട് പോകുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ ലൈഫിൻ്റെ താളമാണ് തെറ്റിക്കുന്നത്. ഒരാളെയും ഇത്തരമൊരു അവസാനമില്ലാത്ത കാത്തിരിപ്പിലേക്ക് നമ്മൾ തള്ളിവിടരുത്. പാലിക്കാൻ കഴിയില്ലെങ്കിൽ പ്രതീക്ഷകൾ നൽകാതിരിക്കുക. കേൾക്ക ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ആരെങ്കിലും നൽകിയ വലിയ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അവസാനം ഒന്നുമില്ലാതെ തനിച്ചായി പോയ ഒരാളാണ് ഇപ്പോൾ നിശാഗന്ധി കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നത് നിർത്തുക. അവർക്ക് ആ വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ പോയത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അത് അവരുടെ പരിമിതിയാണ്. അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥതയില്ലാതെ പോയതിന് നിങ്ങൾ എന്തിനാണ് രാവുകൾ ഉറക്കമൊഴിഞ്ഞ് സ്വയം വേദനിപ്പിക്കുന്നത്? അവരോട് ക്ഷമിക്കുക. അവരത് അറിയിക്കുന്നുണ്ടോ എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന് സമാധാനം ആവശ്യമായതുകൊണ്ട്. ആ പഴയ വാക്കുകളുടെ അദൃശ്യമായ ചങ്ങലകളിൽ നിന്ന് സ്വയം കുതിരിമാറാൻ നിങ്ങൾ തയ്യാറാവണം. മുറിവുകൾ ഉണങ്ങാനുള്ളതാണ്. ഇനിയും പുതിയ മനുഷ്യർ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായും വരും. തകർന്നുപോയ വാഗ്ദാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം ഹോമിക്കരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു ഉപ്പ്.

0: നിശാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നിറവേറ്റാൻ കഴിയാത്ത വലിയ വലിയ വാഗ്ദാനങ്ങൾക്ക് പകരം ആത്മാർത്ഥമായ ചില പ്രവൃത്തികൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നൽകാം. എന്തുവന്നാലും ഞാൻ ശരിയാക്കാമെന്ന് പറയുന്നതിന് പകരം എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ നമുക്കൊന്നിച്ച് ശ്രമിക്കാം എന്ന് പറയാം. അലങ്കരിച്ച കള്ളങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് ലളിതമായ സത്യങ്ങൾ. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അഭയം നൽകുന്ന ഒരു വീടാകണം. അല്ലാതെ അവർക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു തടവറയാക്കരുത്. നൽകുന്ന ഓരോ വാക്കിലും നിങ്ങളുടെ കയ്യൊപ്പുണ്ടാകണം, അതിൽ സത്യമുണ്ടാകണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.